ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 16, മലയാള വർഷം 1201, മേടം 23, 2026 മെയ് 6, ബുധനാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ചാതക സ്ത്രീ ചതുരൻ പയക്കണൻ യാചതേ ജലധർ.

पिपासया सोऽपि पूरयदि विश्वमम्भसा हन्त हन्त महतामुदारता. ഏറെ പ്രസിദ്ധവും അർത്ഥവത്തും ആയ ഒരു സുഭാഷിതമാണ് മേൽക്കാണിച്ചത്. മഹത്തുക്കളുടെ ഉദാരതയാണ് ഇവിടെ വിഷയീഭവിക്കുന്നത്. മഹത്തുക്കളുടെ അനവധി ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ഉദാരത. കയ്യയച്ചു കൊടുക്കുക എന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ, അതുതന്നെയാണ് ഉദാരത എന്ന് സാരം. മഹാപണ്ഡിതനും ശാസ്ത്രവിഷയങ്ങളിൽ അഗാധജ്ഞാനിയുമായിരുന്ന സാക്ഷാൽ അപ്പയ്യാദീക്ഷിതരുടെ കുവലയാനന്ദം എന്ന അലങ്കാരഗ്രന്ഥത്തിൽ പ്രഹർഷണാലങ്കാരത്തിന് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളതാണ് മേൽ ശ്ലോകം. ദാനം ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പിശുക്ക് പാടില്ല. ആവശ്യക്കാർക്ക് വേണ്ടതിലധികം തന്നെ മനസ്സറിഞ്ഞു കൊടുക്കണം. എന്നാലേ ദാനം മഹത്തരമാകൂ എന്നതാണ് കവി ഇവിടെ സാധാരണക്കാരെ ബോധിപ്പിക്കുന്നത്. അതിനായി തന്നെ പ്രകൃതിയിൽ നിന്നുള്ളതായ ഒരു കാഴ്ച അർത്ഥാന്തരന്യാസരൂപേണ എടുത്തുദ്ധരിച്ച് സമർത്ഥിക്കുകയും ചെയ്യുന്നു. ചാതകപ്പക്ഷി എന്നാൽ വേഴാമ്പൽ പക്ഷി തന്നെ. വേഴാമ്പൽ പക്ഷിക്ക് പിപാസ അഥവാ ദാഹം ഏറെ കൂടുതലാണത്രേ. മാത്രമല്ല, വേഴാമ്പൽ പക്ഷിക്ക് വെള്ളം നേരിൽ കുടിക്കാൻ കഴിയുകയുമില്ല. മഴ പെയ്യുമ്പോൾ മലർന്നുകിടന്നാൽ തൊണ്ടയിലുള്ള ഒരു ദ്വാരത്തിലൂടെ ഇറങ്ങുന്ന വെള്ളം മാത്രമാണ് അവർക്ക് ആശ്വാസം. മാത്രമല്ല, എത്ര ദാഹിച്ചാലും അത് വെള്ളം മാത്രമേ കുടിക്കൂ, ശുദ്ധജലം, അതും നേരിൽ പെയ്യുന്ന മഴവെള്ളം. ഈ വക കാര്യങ്ങളെല്ലാം കവിസങ്കേതം എന്നു കരുതിയാൽ മതി. വേനൽക്കാലത്ത് മഴ പെയ്യാതെ ചാതകങ്ങളുടെ ഇനങ്ങളായി എന്ന് കൃഷ്ണഗാഥാകാരൻ. എല്ലാം പ്രകൃതിയിലെ വൈചിത്യങ്ങൾ എന്ന് കണക്കാക്കിയാൽ മതി. ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് തന്നെ മടങ്ങാം. പിപാസ കൊണ്ട് ഏറെ ക്ലേശിക്കുന്ന ഒരു ചാതക പക്ഷി ജലധരത്തോട് അഥവാ മേഘത്തോട് മലർന്നുകിടന്ന് അല്പം വെള്ളം യാചിക്കുന്നു. അതായത് ദാഹം മൂലം വലഞ്ഞ ആ പക്ഷി മഴ പെയ്യാൻ ആഗ്രഹിച്ചു എന്ന് സാരം. അപ്പോൾ മഹത്തുക്കളിൽ മഹത്തമനായ കാർമേഘമാകട്ടെ ഒരു വലിയ മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഇക്കാണുന്ന ലോകത്തെ മുഴുവൻ ജലപ്ലാവിതമാക്കി തീർത്തു. ആ ചാതക പക്ഷിയാകട്ടെ ഏറെ തൃപ്തനായി. ഈ ലോകവും അതിലെ ജനങ്ങളും എല്ലാം ഏറെ തൃപ്തരായി. സകലമാനം സസ്യജാലവും ജന്തുജാലവും എല്ലാം മനസ്സ് കുളിർത്ത് വെള്ളത്തിൽ ആറാടാൻ തുടങ്ങി. ഏവർക്കും സന്തോഷമായി എന്ന് സാരം. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണെങ്കിൽ മഹത്തുക്കളുടെ ഉദാരത കൊണ്ട് തന്നെ. കയ്യയച്ചുള്ള ദാനം അതുതന്നെ കാരണം.

0: US bottlenecks, declining growth and quality concerns in India's cotton sector. Addressing a press briefing in New Delhi yesterday, Information and Broadcasting Minister Ashwini Vaishnav said the mission aligns with the government's 5F vision, farm to fiber, to factory, to fashion, to foreign, and focuses on enhancing cotton productivity. The second Employment Working Group EWG meeting under India's BRICS presidency will begin in Thiruvananthapuram today. The two-day meeting will bring together representatives from BRICS member states to deliberate on labour, employment and worker welfare. The Labour and Employment Ministry said that during the meeting, the member states will deliberate on advancing social security systems, formalisation of labour markets and enhancing women's participation in the workforce. In IPL cricket, Chennai Super Kings defeated Delhi Capitals by 8 wickets at Arun Jaitley Stadium in Delhi last night as Sanju Samson slammed an unbeaten 87 and Karthik Sharma contributed with 41. Today, Sunrisers Hyderabad and Punjab Kings will clash at Rajiv Gandhi International Stadium in Hyderabad at 7:30 p.m. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, ശരത് പാടിയത്. 6:35 ഐവിഷ്ണായ് ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ: 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പുകളിൽ സൈമർ ദ്വീപോൺസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം, 7:15 റീഗ് ജ്വല്ലേഴ്സ് സെക്കൻഡ് വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ മുല്ലനേഴിയുടെ നേരെ എന്ന കവിത രാജീവ് കാറൽ മണ്ണ ചൊല്ലുന്നു, 7:20 സൈമൺ സായ് ഹോസ്പിറ്റലിൽ തൃശൂർ ഉടുക്കുന്നുകളും സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം, 7:40 കേന്ദ്ര ഖാദി വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ, 7:50 ദൃശ്യമൈകർ ഹോസ്പിറ്റൽ തൃശൂരും ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, അമിതവണ്ണവും സാലഡുകളും, ആയുർവേദ ചികിത്സകൻ കെ എസ് രജിതൻ സംസാരിക്കുന്നു, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം, മൂത്രാശയ കല്ലുകൾ ഡോക്ടർ ഷാജി പൗലൂസുമായി YS പൗർണമി സംസാരിക്കുന്നു, 8:45 10:15 വൈകിട്ട് 4:45 6:00 രാത്രി 8:30 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 റീഗു ജില്ലയിൽ സെക്കൻഡ് വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 കണ്ണേർ കിളിപ്പാട്ട് പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, അവസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 പ്രിയഗീതം, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം കുറ്റവും ശിക്ഷയും, ദസ്തേവിസ്കിയുടെ നോവലിൻ്റെ ശബ്ദരൂപം 12 ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ്കുമാർ, സംവിധാനം പി എ ബിജു, 2:30 സ്വർസാഗരം, തൃപ്പൂണിത്ര കെ ഗിരിജാവർമ്മ പാടിയ കൃതികൾ, സി എസ് അനുരൂപ വയലിൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കക്കര വൈ എൻ ശാന്താറാം ഗജിറ. 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 3:05 കാലാവസ്ഥ, വൈകിട്ട് 5:00 ഹിന്ദി പാഠം, 5:15 കോങ്കിടി ഗാനങ്ങൾ, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ജൈവ കർഷകയായ ശ്രീജ എം എസ് എം ഐ അഭിമുഖവും, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി ചോദ്യം ശരിയാക്കാം, 9:30 അടൂർ പി സുദർശനൻ്റെ സംഗീത കച്ചേരി, എസ് ഹരികുമാർ വയലിൻ, കുമ്മനം ബി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഘടം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ, FM 101.1 MHz-ൽ.

0: ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം, 11 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 11:00 ഡോക്ടറോട് ചോദിക്കാം. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ,
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ത്രം കേൾക്കാം. ഭക്തിഗാനങ്ങൾ ശരത് പാടിയത്.

0: ശരത് പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതമതിനതിൽ ഇതുവരെ കേട്ടത്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും ക്യാന്റീനുകളും ഇന്ന് അടച്ചിടും. ഒറ്റശ്വാസത്തിൽ നിന്ന് പ്രമേഹ സാധ്യതകൾ കണ്ടെത്താൻ ബാറ്ററിയില്ലാതെ പ്രവർത്തിക്കുന്ന കുഞ്ഞൻ ശ്വാസ സെന്റർ വികസിപ്പിച്ച് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 നിന്ന് 38 ഉയർത്താൻ തീരുമാനം. ഹൈദരാബാദിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് വരികയായിരുന്ന ഇൻഡിഗോയുടെ വിമാനത്തിൽ യാത്രക്കാരന്റെ പവർ ബാങ്കിന് തീപിടിച്ചു. സസ്യെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന പനീർ നിരോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടപടി തുടങ്ങി. അറബിക്കടലിൽ കുടുങ്ങിയ ഇന്ത്യൻ കപ്പലായ MV ഗൗതമിന് പാകിസ്ഥാൻ നാവികസേനയുടെ സഹായം. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് കപ്പലിന് സാങ്കേതിക തകരാർ ഉണ്ടായത്. UAE നേരെ വീണ്ടും ഇറാന്റെ വ്യോമാക്രമണം. മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ഫോണുകളിൽ ലഭിച്ചു. ന്യൂയോർക്കിൽ തിങ്കളാഴ്ച നടന്ന ലോക ഫാഷൻ മേളയിൽ ചുവപ്പ് പരവതാനി വിരിച്ച് കേരളം. ലോക പ്രശസ്ത ഫാഷൻ മേളയായ മെറ്റ് ഗാലയിൽ ചേർത്തലയിലെ നെയ്ത്ത് വ്യവസായ സ്ഥാപനം എക്സ്ട്രാ വ്യൂ നിർമ്മിച്ച പ്രകൃതിദത്ത പരവതാനികൾ ഇത് 4 തിരഞ്ഞെടുക്കപ്പെടുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള കേരള പ്രീമിയർ ലീഗ് സൂപ്പർ 8 മത്സരങ്ങൾ ബുധനാഴ്ച തൃശൂരിൽ തുടങ്ങും. ICC 2020 ടീം റാങ്കിങ്ങിൽ 1 സ്ഥാനം തിരികെ പിടിച്ച ടീം ഇന്ത്യ. IPLലെ നിർണായക മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 ജയം.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ

0: ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
2: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
6: ഇനി അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം: മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി: മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

ചോദ്യമുദ്രം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

പുലരിപ്പുകുളി ഇന്ന് 7:15 കാവ്യാഞ്ജലി. മുല്ലനേഴിയുടെ നേരെ എന്ന കവിത രാജീവ് കാറൽ മണ്ണ ചൊല്ലുന്നു. 7:50 ആരോഗ്യക്കുറിപ്പുകൾ. അമിതവണ്ണവും സാലഡുകളും. ആയുർവേദ ചികിത്സകൻ KS രജിതൻ സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 7:50.

രാവിലെ 8:30 ആരോഗ്യ ജീവിതം. മൂത്രാശയ കല്ലുകൾ. ഡോക്ടർ ഷാജി പൗലോസുമായി YS പൗർണമി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:10 കണ്ണീർ കളിപ്പാട്ട് പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 പ്രകാശധാര അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.

മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ആകാശവാണി തൃശൂർ, സമയം 6:43 50 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്ടുള്ള, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും BJP വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് BJP നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും PIB അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ

ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ CBI കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29 വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് FCയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജരുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലംപൊത്തിയത്.
ബംഗളൂരുവിൽ നിന്നും MDMA യുമായി വരിക.

0: ഏർന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMAയുമായി പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആനക്കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലെ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിയത്നാം ദേശസ്യ രാഷ്ട്രപതിന ടോലാം ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ ദ്വൈപാക്ഷിക സംബന്ധേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിസ്തൃതം ചർച്ചാം കരിഷ്യതഃ. വിയത്നാം ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഹ്യഃ നവദില്യാം സംപ്രാപ്തവാൻ. തേന സഹ വിയത്നാം സർവകാരസ്യ അനേകേഷാം മന്ത്രിണാം വരിഷ്ഠാധികാരിണാം ച ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അസ്തി. സഹൈവ ഏകം പ്രബലം വാണിജ്യ പ്രതിനിധിമണ്ഡലമപി സമൂഹേന സഹ അസ്തി. അസ്മിൻ വർഷേ അപ്രൈല മാസേ വിയത്നാം ദേശസ്യ രാഷ്ട്രപതിരൂപേണ നിർവാചനാനന്തരം രാഷ്ട്രപത്യുഃ ടോലാം വര്യസ്യ ഭാരതസ്യ ഏഷാ പ്രഥമാ രാജകീയ യാത്ര അസ്തി. ഭാരതസ്യ കർപ്പാസക്ഷേത്രസ്യ ബാധായാഃ നിവാരണായ വികാസേ ന്യൂനതായാഃ സമാധാനായ ഗുണവത്തായാഃ ചിന്തയൈ ച കേന്ദ്രീയ മന്ത്രിമണ്ഡലേന കർപ്പാസ ഉത്പാദകതാ അഭിയാന കപാസകാന്തി ഇത്യസ്യ കൃതെ 600,000,000,000 രൂപ്യകാണി സ്വീകൃതാനി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഇദം അഭിയാനം സർവകാരസ്യ ഫോം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ ഇതി 5F വിഷയൈ സഹ സംരേഖിതമസ്തി. കർപ്പാസസ്യ ഉത്പാദകതാം വർദ്ധയിതും ച കേന്ദ്രിതമസ്തി. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ആപത്കാലീന ഋണ രേഖാ പ്രത്യാഭൂതി യോജന 0.5 അനുമോദിത. യോജനായാഃ അന്തർഗതം MSME ഇത്യേതേഷാം കൃതെ 100% ഋണ പ്രത്യാഭൂതിഃ പ്രദീയതേ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഭാരത സെമികണ്ടക്ടർ മിഷൻ ഇത്യസ്യാന്തർഗതം ഇതോപി ദ്വേ സെമികണ്ടക്ടർ പരിയോജനെ അനുമോദിതേ.
2: दो नए सेमीकंडक्टर यूनिट्स, अब तक 10 सेमीकंडक्टर यूनिट्स का अप्रूवल हुआ है इंडिया सेमीकंडक्टर मिशन में. उसमें से 2 में कॉमर्शियल प्रोडक्शन ऑलरेडी स्टार्ट हो गया है. एक 31 मार्च को प्रधानमंत्री जी ने उसका इनॉग्रेशन किया था, एक 30 अप्रैल को उसका सेकेंड वाले का. और अच्छी बात यह है कि दोनों के दोनों प्लांट्स की फुल कैपेसिटी बुक हो चुकी है, मतलब जितना मैन्युफैक्चर करे वो फुल्ली उसकी बुकिंग हो चुकी है.
1: एतेषु सेमीकंडक्टर पैकेजिंग सौकर्येण सह गैलियम नाइट्राइड तंत्रज्ञानस्य आधारे देशस्य प्रथमा वाणिज्य लघु माइक्रो LED प्रदर्शन सौविध्यम अंतर्भवति. केंद्रीय मंत्रिमंडलेन सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या संशोधन विधेयकं 26 संसदि उपस्थापयितुं प्रस्तावोपि स्वीकृतः. ശ്രീ വൈഷ്ണവ അവദത് യത് ഏതത് വിധേയകം സർവോച്ച ന്യായാലയസ്യ ന്യായാധീശാനാം സംഖ്യ അധിനിയമ 29 56 ഇത്യസ്യ സംശോധനം കർത്തും പ്രയതതേ.
2: 2014 से अगर हम देखें तो 25 सुप्रीम कोर्ट के जजेस थे और आज 33 से 37 किया, यानी करीब करीब 50%

0: പുലരിപ്പൂകളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളിയച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ ഇമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലക്കാനസീലിയം എന്ന മിത്രക്കൊമ്പിൽ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിൻ്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഓലുകളിലും കൂമ്പോലുകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്തി തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തി തേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗമാകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾ ഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പൊതിയിടുക. വിത്തു തേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം. ഒട്ടുമാവിൻ തേങ്ങകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്നുണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിൻ്റെ രോഗഹേതു ഒരു കൊമ്പിലാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കേണ്ട സമയമാണിത്. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിൻ്റെ കളിച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കി പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ചയിടണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തിളയ്ക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ടം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. കീടനാശിനിക്കൊപ്പമോ രാസവളത്തോടൊപ്പമോ ഒരിക്കലും ഇത് മിശ്രണം ചെയ്യാൻ പാടില്ല. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ പയർ അല്ലെങ്കിൽ പച്ചിലവടച്ചെടികളുടെ വിത്ത് പാകാവുന്നതാണ്. പയർ വിത്താണെങ്കിൽ ഹെക്ടറിന് ശരാശരി 60 കിലോഗ്രാമും ഡെയിഞ്ചർ പോലുള്ള പച്ചിലവടച്ചെടികൾക്ക് ഹെക്ടറിന് 20 കിലോഗ്രാം വിത്തും ആവശ്യമാണ്. മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, അയർ, പച്ചക്കറികളിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം,

0: സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോർ കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളിലായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 0487 237 7 2 6. നമ്പർ ആവർത്തിക്കാം, 0487 237 7 2 6. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണൂത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495771718. മറ്റൊരു നമ്പർ 0487 237 1 7 8. നമ്പറുകൾ ആവർത്തിക്കാം, 9495771178. മറ്റൊരു നമ്പർ 0487 237 1 7 8.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ, പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: പ്രായോജകർ,
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
9: അല്ല, അതെങ്ങനെ?
8: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
10: കേരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നാട് ഇത് കേരളനാട്. പ്രകൃതിദത്തമായ ഒരു പ്രതീകം എന്നതിലുപരി കേരളത്തിന്റെ പാചക പൈതൃകം, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, സുസ്ഥിരമായ ജീവിത രീതികൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ തെങ്ങുകൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ മറ്റു വസ്തുക്കൾക്കെന്ന പോലെ തേങ്ങയ്ക്കും അയൽ സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയായി നമുക്ക്. ഹരിതം പരിപാടിയിൽ തെങ്ങിലെ കീടങ്ങളും അവയുടെ നിയന്ത്രണവും. കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
11: തെങ്ങ് കൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി കീടങ്ങൾ ഇന്ന് കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, മണ്ടരി, തെങ്ങോലപ്പുഴു എന്നിവയാണ് കൂടുതൽ നാശം വരുത്തുന്ന കീടങ്ങൾ. ഇവ തെങ്ങിനെ ആക്രമിക്കുകയും വളർച്ചയും വിളവും ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇവയെ സമയത്ത് തിരിച്ചറിയുകയും ശാസ്ത്രീയമായി നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം കൊമ്പൻ ചെല്ലിയെക്കുറിച്ച് പറയാം. ഇവ തെങ്ങിൻ്റെ കൂമ്പും കൊതുമ്പും വിടരുന്നതിന് മുൻപ് തുരന്ന് തിന്നുന്നതിനാൽ പുതിയ ഇലകൾ തുറന്നു വരുമ്പോൾ ത്രികോണാകൃതിയിൽ മുറിഞ്ഞതായി കാണപ്പെടും. ആക്രമിക്കപ്പെട്ട ഭാഗങ്ങളിൽ ചവച്ചരച്ച പോലുള്ള നാരുകൾ കാണപ്പെടുന്നു. അവയെ നിയന്ത്രിക്കാൻ ചെല്ലിക്കോൽ ഉപയോഗിച്ച് കീടത്തെ നീക്കം ചെയ്യണം. കൂടാതെ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടിപ്പിണ്ണാക്ക് മണലുമായി ചേർത്ത് കവിളുകളിൽ ഇടുന്നതും ഫലപ്രദമാണ്. സമീപത്തെ ചാണകക്കുഴികളിലും കമ്പോസ്റ്റ് കുഴികളിലും മെറ്റാറൈസിയം എന്ന കുമിൾ ഉപയോഗിക്കുന്നത് വണ്ടുകളുടെ പ്രജനനം കുറയ്ക്കാൻ സഹായിക്കും. അടുത്തതായി ചെമ്പൻ ചെല്ലിയിലേക്ക് വരാം. ഇത് പ്രധാനമായും തെങ്ങിൻ്റെ മണ്ടയെ ബാധിക്കുന്ന കീടമാണ്. പ്രത്യേകിച്ച് 15 വർഷത്തിൽ താഴെ പ്രായമുള്ള തെങ്ങുകളിൽ ആക്രമണം കൂടുതലായി കാണപ്പെടുന്നു. തണ്ടിൽ ദ്വാരങ്ങളുണ്ടാകുകയും തവിട്ടുനിറത്തിലുള്ള ദ്രാവകവും ചവച്ചരച്ച നാരുകളും പുറത്തേക്ക് വരികയും ചെയ്യുന്നത് പ്രധാന ലക്ഷണങ്ങളാണ്. ആക്രമണം രൂക്ഷമായാൽ തെങ്ങിൻ്റെ മണ്ട മറിഞ്ഞു വീഴുന്നു. ഇവയെ നിയന്ത്രിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് മണൽ മിശ്രിതം കൂമ്പിൽ ഇട്ടുകൊടുക്കാം. നാഫ്തലിൻ ഗുളിക ഇലക്കവിളുകളിൽ ഇടുന്നതും ഫലപ്രദമാണ്.

0: മുമ്പിൽ ഇട്ടുകൊടുക്കാം. നാഫ്തലിൻ ഗുളിക ഇലക്കൗളുകളിൽ ഇടുന്നതും ഫലപ്രദമാണ്. ഇനി മണ്ടരിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവ കായ്കളെ ബാധിക്കുന്ന ചെറിയ കീടമാണ്. വേനൽക്കാലത്താണ് ആക്രമണം കൂടുതലായി കാണപ്പെടുന്നത്. മച്ചിങ്ങയുടെ തൊപ്പിക്ക് താഴെ ആദ്യം മഞ്ഞപാടുകൾ കാണപ്പെടുകയും പിന്നീട് തവിട്ട് നിറമായി മാറുകയും ചെയ്യും. ഗുരുതരമായ ആക്രമണത്തിൽ തേങ്ങ കൊഴിഞ്ഞു പോകും. ഇവയെ നിയന്ത്രിക്കാൻ തുലാവർഷത്തിന് മുമ്പായി മണ്ട വൃത്തിയാക്കണം. അസിഡെറാക്റ്റിൻ വെള്ളത്തിൽ കലക്കി കൃത്യമായ ഇടവേളകളിൽ ഇലക്കവിളുകളിൽ തെളിക്കുന്നതും ഫലപ്രദമാണ്. അടുത്തതായി ഓലപ്പുഴു അഥവാ ബ്ലാക്ക് ഹെഡ് കാറ്റർപില്ലറിനെ കുറിച്ച് പറയാം. ഇത് ഇലകളുടെ അടിവശത്ത് കൂടുണ്ടാക്കി ഹരിതകം കാർന്നു തിന്നുന്നു. ആദ്യം പഴയ ഇലകളിൽ തുടങ്ങുന്ന ആക്രമണം പിന്നീട് മുഴുവൻ തോട്ടത്തേക്കും പടരുന്നു. ആക്രമണം രൂക്ഷമായാൽ തോട്ടം കരിഞ്ഞതുപോലെ കാണപ്പെടും. ഇവയെ നിയന്ത്രിക്കാൻ രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത് നശിപ്പിക്കുക. കൂടാതെ ഗോണിയോസിസ് നെഫാൻറ്റിറ്റിസ് പോലുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അവസാനമായി പറയാനുള്ളത്, തെങ്ങ് കൃഷിയിൽ സ്ഥിരമായ നിരീക്ഷണം പ്രധാനമാണ്. കീടബാധകൾ ആദ്യം തന്നെ കണ്ടെത്തി നിയന്ത്രിച്ചാൽ വലിയ നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും.
1: തെങ്ങിലെ കീടങ്ങളും അവയുടെ നിയന്ത്രണവും. ഇതുവരെ സംസാരിച്ചത് കേരള കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ വി ജി.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
8: പുലരിപ്പൂകളിൽ അടുത്തതായി
9: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. പ്രായോജകർ
10: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
12: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിൾ മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
10: ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡ്.
8: ഗാനാമൃതത്തിൽ ഇന്നൊരു ലളിതഗാനം കേൾക്കാം. പത്മജ രാധാകൃഷ്ണൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, എം ജയചന്ദ്രൻ പാടിയത്.

0: ചിന്തികളെ തൊട്ടുണർത്തിയേ.
1: പത്മജ രാധാകൃഷ്ണൻ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജയചന്ദ്രൻ പാടിയ ലളിതഗാനമാണ് ഇതുവരെ കേട്ടത്.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോട്ടോ, തൃശൂർ. ഫോൺ 9946851951.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: ഇന്ന് മുല്ലനേഴിയുടെ നേരെ എന്ന കവിത ചൊല്ലുന്നു രാജീവ് കാരൽമണ്ണ.
11: പാതിര പ്രേതഭൂമിക്കരികിലെ പാത ഏകാകി താരകക്കണ്ണുകൾ പൂട്ടി നിൽക്കുന്ന മാനം, ചവിട്ടടിക്കീഴിൽ കേഴുന്ന മണ്ണും മനുഷ്യനും. മണ്ണ് പെട്ടെന്നു കണ്ണു നിറയുന്നു, കണ്ണുനീരിൽ മൺചിന്തയലിയുന്നു. മണ്ണൊരിന്ദ്രജാലക്കാരി കൺകെട്ട് കയ്യൊതുക്കം.

മഞ്ഞക്കതിരുകൾ ആഴമുള്ള ജലത്തിലേക്കൂളിയിട്ടേഴു സാഗരതീരത്തിനക്കരെ പൊന്തി വന്നിതാ ഞാനെന്നു ചൊല്ലുന്നു കണ്ടുനിൽപ്പവർ അമ്പരം നീടുന്നു.

0: വായിക്കുവാൻ കണ്ണുനീരും കവിതയും തന്നു ഞാൻ. പെറ്റുനോവിന്നു പട്ടുടുപ്പേകിയ കുറ്റമേൽക്കുന്നു ഞാൻ അമ്മയല്ലയോ. അമ്മയോളം കരുണ കടങ്കഥ നിന്റെ കുഞ്ഞിനും നന്മ നേരുന്നു ഞാൻ. അമ്മ നന്മ ഇപ്പോളുമിരുട്ടത്തു വൻ മഹാപാപി ഒറ്റയ്ക്കു നിൽപ്പു ഞാൻ. ഇപ്പോളുമിരുട്ടത്ത് വൻ മഹാപാപി ഒറ്റയ്ക്കു നിൽപ്പു ഞാൻ. കവിത വേണ്ടെനിക്കിത്തിരി സ്നേഹവും കരുണയും തേടി വന്നതാണീ വഴി. ദുരിത നേത്രങ്ങൾ അമ്പുകൾ കാണാത്ത മുറിവു നൽകി അകന്നു പോം സൗഹൃദം. നിലയറിയാത്ത വർത്തമാനം എന്റെ നിറുകയിൽ നൃത്തമാടുന്ന കനലുകൾ. ഒരു മനുഷ്യനെ ഭൂമിയെ കാണുവാൻ കൊതിയെനിക്ക്, അയാളെങ്ങെന്നു ചൊല്ലുവിൻ. കണ്ണ് കാത് കൈകാലുകൾ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ അംഗങ്ങളൊക്കെയും ഒത്തിരിക്കുന്ന ജീവികൾക്കിടയിൽ ഞാൻ എത്ര വട്ടം തിരഞ്ഞു മനുഷ്യനെ. പൊറുതികേടും ദുരന്തവുമേൽക്കുവോർ വരിക നമ്മൾക്കു പങ്കിടാം കണ്ണുനീർ. പൊറുതികേടും ദുരന്തവുമേൽക്കുവോർ വരിക നമ്മൾക്കു പങ്കിടാം കണ്ണുനീർ. കവിത കൊണ്ടെന്റെ കണ്ണുകെട്ടാൻ വരും കവികളെ വിട. കവിത കൊണ്ടെന്റെ കണ്ണുകെട്ടുവാൻ വരും കവികളെ വിട. കത്തുന്നു ജീവിതം.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് മുല്ലനെഴിയുടെ നേരെ എന്ന കവിത. ചൊല്ലിയത് രാജീവ് കാറൽമണ്ണ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ, ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
7: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ.
8: പുലരിപ്പൂക്കളിൽ അവസാനമായി
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
10: പ്രായോജകർ
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
12: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
13: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
12: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
11: ഫോൺ 0487-299-3299.
14: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
16: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
15: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
14: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: ഓട്ടോക്യാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് എന്ന വിഷയത്തിൽ 5 ദിവസത്തെ ഓൺലൈൻ പരിശീലനം നടത്തുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രമാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഓട്ടോക്യാഡിൻ്റെ വിശദമായ ഉപയോഗം, ഓട്ടോക്യാഡിൽ വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങളുടെ നിർമ്മാണം, അവയുടെ കൃത്യവും വ്യക്തവുമായുള്ള അവതരണം എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 11 മുതൽ 15 വരെയാണ് പരിശീലനം. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഓൺലൈനായി പങ്കെടുക്കാം. 1000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547-83-7256 എന്ന നമ്പറിലോ CELKAU@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. ഇന്ന് കൊരട്ടി, മേലൂർ പഞ്ചായത്തുകളിലും, ഈ മാസം 8 തൃക്കൂർ പഞ്ചായത്തിലും, 12 കാരളം പഞ്ചായത്തിലും, 14 വേലൂർ പഞ്ചായത്തുകളിലുമാണ് സിറ്റിംഗ് നടത്തുന്നത്.

0: സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ ജൂൺ മാസത്തിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെൻ്ററുകളിൽ ഈ മാസം 11 വരെ ഫൈനില്ലാതെയും ജൂൺ 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരീക്ഷാ ടൈം ടേബിൾ മെയ് 3 വാരത്തിൽ പ്രസിദ്ധീകരിക്കും. രജിസ്ട്രേഷനുള്ള അപേക്ഷാ ഫോം സെൻ്ററുകളിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് IHRD.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോ ലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോ ലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു.
1: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു.

0: കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി യു ഡി എഫ്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ് നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടി വി കെ സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബി ജെ പി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്നാടിപ്പേട്ട എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി ബി ജെ പി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം എൽ എ മാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നേടിയ വിജയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബി ജെ പി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യു എ ഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 क्विंटल और मार्केट प्राइस थी 1200 क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്.

0: ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 wicketsനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 runsന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 overൽ 2 wicket നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30നാണ് മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് SMC യുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 wicket ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ.
4: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
6: മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഇന്ന് 36th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മുരളി മേലേപ്പാട്ടിനും ശോഭന ടീച്ചർക്കും സർവവിധ ആശംസകളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ, ആചാരി തിരുവത്ര, KK സെയ്ദ് മുഹമ്മദ് ചങ്കരംകുളം എന്നിവരും. മകൻ ഡോക്ടർ വിഷ്ണു മുരളി മേലേപ്പാട്ട്, മരുമകൾ ഡോക്ടർ ശില്പ, കൂടാതെ സഹോദരങ്ങളായ ശ്യാമള, പ്രേമ, ഉഷ, പത്മജ, ബാബു എന്നിവരും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സ്മിതമോൾക്ക് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ചെർപ്പുളശ്ശേരിയിൽ നിന്നും അച്ഛൻ ഗോപിനാഥ്, അമ്മ വിദ്യ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും. ഇന്ന് 7th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അന്നുവിനും എമിനും സർവവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് തൃശൂരിൽ നിന്ന് ലിനി, സിജു, സിയോൺ, സേറ എന്നിവർ. ഏവർക്കും ആശംസകളോടെ ഡോക്ടർ ലോ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ശരത് വയലറിൻ്റെ വരികൾ, വിനോദ് തോമസിൻ്റെ സംഗീതം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
0: ഗാനസന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
8: ഫോൺ 94 97 45 79 70.
9: ആകാശവാണി തൃശൂർ.
10: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
11: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
12: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കീഴിൽ തൃശൂരിലെ നടത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധോദ്ദേശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബ്യൂട്ടി പാർലർ, നെറ്റിപ്പട്ട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം, മസാലപ്പൊടി നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 8330044163.
13: കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷത്തെ പരിശീലനത്തിനായി പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസിനെ നിയോഗിക്കുന്നതിന് വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി, എൻവയോൺമെൻ്റൽ സയൻസ് എന്നിവയിലെ ഏതെങ്കിലും വിഷയങ്ങളിൽ മിനിമം 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 32 വയസ്സിൽ കവിയരുത്. സ്റ്റൈപ്പൻഡ് 1 വർഷം 11,000 രൂപയും 2 വർഷം 12,000 രൂപയും 3 വർഷം 13,000 രൂപയും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകളും സഹിതം ബോർഡിൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. മുൻപ് ബോർഡിൽ ഒരു തവണ മാത്രം അപ്രന്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇന്റർവ്യൂവിൽ മറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാവുന്നതാണ്. വോക്ക് ഇൻ ഇന്റർവ്യൂവിൻ്റെ വിശദാംശങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ KSPCB.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.

0: അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിലേക്ക് ടെക്നിക്കൽ സ്റ്റാഫിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റന്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, ലാസ്കർ, സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിഞ്ഞാലക്കുട എന്ന വിലാസത്തിൽ ഈ മാസം 10 മുൻപായി സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 0480-2823-0000. നമ്പർ ഒരിക്കൽ കൂടി 0480-2823-0000. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം മാനേജർ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ, ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് എന്നീ തസ്തികയിലേക്കും 2026-27 അധ്യയന വർഷം ഇനി ഉണ്ടായേക്കുമെന്ന ഒഴിവായ ഹൈസ്കൂൾ ടീച്ചർ ഗണിതം, ഹിന്ദി എന്നീ തസ്തികയിലേക്കും താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് PSC നിയമനത്തിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന് വരെയാണ്. കാലാവധിക്കുള്ളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്ന പക്ഷം താൽക്കാലിക നിയമനം സ്വമേധയാ റദ്ദാവുന്നതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിശ്ചിത യോഗ്യതയും അധ്യാപക നൈപുണ്യവും മികവുമുള്ളവർക്ക് ഇന്റർവ്യൂവിന് മുൻഗണന നൽകും. നിയമങ്ങൾക്ക് പ്രാദേശികമായി മുൻഗണന ലഭിക്കുന്നതല്ല. റെസിഡൻഷ്യൽ സ്കൂളായതിനാൽ താമസിച്ച് പഠിപ്പിക്കുന്നതിന് സമ്മതമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. വിലാസം: ട്രൈബൽ ഡെവലപ്മെൻറ് ഓഫീസർ, മിനി സിവിൽ സ്റ്റേഷൻ ബിൽഡിംഗ്, 1-ാം നില, ചാലക്കുടി 680-3-07. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480-2706-00. നമ്പർ ആവർത്തിക്കാം: 0480-2706-00.
1: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ:
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. വിജയ് യേശുദാസ് പാടിയത്. വരികൾ ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ. ചിത്രം പ്രേമം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. അമിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് ഇന്നത്തെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. പോഷക സമൃദ്ധമായ പല പച്ചക്കറികളും പഴങ്ങളും പാകം ചെയ്യാതെ തന്നെ പുതുമയോടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം ഉറപ്പുവരുത്തും. എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രുചികരവും പോഷക സമൃദ്ധവുമായ വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആരോഗ്യക്കുറിപ്പുകളിൽ. അമിതവണ്ണവും സാലഡുകളും. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിക്കുന്നു.
6: അമിതവണ്ണം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അമിതവണ്ണം പലവിധ രോഗങ്ങളുടെയും അമ്മയാണ്. ഇപ്പോൾ മരണത്തിന് തന്നെ കാരണമാകാവുന്ന രോഗങ്ങളിൽ പ്രധാനമാണ് അമിതവണ്ണവും അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങളും. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് അമിതവണ്ണത്തിന് ഒരു പ്രധാന കാരണം. സ്ത്രീകളിൽ കൊഴുപ്പിൻ്റെ അളവ് 30% പുരുഷന്മാരിൽ 25% അധികം അമിതവണ്ണം ഉള്ളവരാണ്. ദേഹം അനങ്ങിയുള്ള ജോലികളുടെ കുറവും വളരെ കുറച്ച് വ്യായാമവും വളരെയധികം ഭക്ഷണവുമാണ് അമിതവണ്ണത്തിന് പ്രധാനമായും സാധാരണവുമായും ഉള്ള കാരണം. ക്രമമല്ലാത്ത ഭക്ഷണക്രമങ്ങളും തെറ്റായ ജീവിത രീതികളുമാണ് ഇപ്പോൾ ശീലിച്ചു വരുന്നത്. വ്യായാമമില്ലായ്മ, അമിതമായ ഉറക്കം, പ്രത്യേകിച്ചും പകലുറക്കം, കഫത്തെ വർദ്ധിപ്പിക്കുന്നതായ ആഹാരവിഹാരങ്ങൾ, അമിത മധുരമുള്ളതും കൊഴുപ്പുള്ളതുമായ ആഹാര പാനീയങ്ങളുടെ കൂടുതലായുള്ള ഉപയോഗം എന്നിവയെല്ലാം അമിതവണ്ണത്തിന് കാരണമാകുന്നു. രാത്രിയായാലും പകലായാലും ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ഉറങ്ങുന്നതും അമിതവണ്ണം ഉണ്ടാക്കാം. ഇതോടൊപ്പം തന്നെ ചില രോഗങ്ങളും അമിതവണ്ണത്തിന് കാരണമാകാം. അമിതവണ്ണം മൂലം ഉണ്ടാകാവുന്ന ചില രോഗങ്ങൾ: പാദരോഗങ്ങൾ, സന്ധിവേദന, പ്രത്യേകിച്ച് നട്ടല് വേദന, മുട്ടുവേദന, ഉപ്പുറ്റിവേദന, നെഞ്ചരിച്ചൽ, അമിതമായ കൊളസ്ട്രോൾ, പ്രമേഹം, അതിയായ രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസതടസ്സം, ത്വക്ക് രോഗങ്ങൾ, വന്ധ്യത എന്നീ രോഗങ്ങൾ അമിതവണ്ണം മൂലം ഉണ്ടാകാം. പിത്താശയ രോഗങ്ങളും

0: വിവിധതരത്തിലുള്ള ക്യാൻസറുകളും അമിതവണ്ണം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അമിതവണ്ണം മൂലം മേധസ്സാണ് വർദ്ധിക്കുന്നത്, ശരീരധാതുക്കൾക്ക് പുഷ്ടി ഉണ്ടാകുന്നില്ല. കൂടുതലായുള്ള അമിതവണ്ണത്തിൽ ആരോഗ്യപൂർണമായ ശരീരത്തിൽ കാണുന്ന യാതൊരു ഉത്സാഹവും കാണുകയില്ല. അമിതവണ്ണം ഉള്ളവർക്ക് കഴിക്കാവുന്ന ചില പച്ചക്കറി സാലഡുകൾ. ഒന്നാമത്തേത് മത്തങ്ങ സാലഡുകൾ. ചേരുവകൾ: മത്തങ്ങ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പ്. സവാള 1 എണ്ണം, വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പുളിയില്ലാത്ത തൈര് 1 കപ്പ്. ജീരകം 1 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: എല്ലാം തന്നെ ഒരു ബൗളിൽ ഇട്ട് ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർത്തിയോ ചേർക്കാതെയോ അമിതവണ്ണമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് ചെറുപയർ സാലഡ്. അമിതവണ്ണം ഉള്ളവർക്ക് കഴിക്കാവുന്ന സാലഡാണ് ഇത്. ചേരുവകൾ: മുളപ്പിച്ച ചെറുപയർ 1 ചെറിയ കപ്പ്, ഫ്ലാക്സ് സീഡ് 1 ടീസ്പൂൺ, പുളിയില്ലാത്ത തൈര് 1 കപ്പ്, തക്കാളി 1 എണ്ണം കുരുകളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത്, സവാള പകുതി ചെറുതാക്കി അരിഞ്ഞത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം: ഉപ്പ് ഒഴികെയുള്ള ചേരുവകൾ എല്ലാം തന്നെ ഒരു ബൗളിൽ ഇടുക, ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കുക. ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർക്കാതെയോ കഴിക്കാവുന്നതാണ്. അടുത്തത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് സാലഡ്. ചേരുവകൾ: ക്യാരറ്റ് 1 ചെറുതാക്കി അരിഞ്ഞെടുക്കുക, ബീറ്റ്റൂട്ട് പകുതി എടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുക്കുക, കുക്കുംബർ 1 എണ്ണം ചെറുതാക്കി അരിഞ്ഞെടുക്കുക, ചീര ഇലകൾ 6 എണ്ണം ചെറുതാക്കി അരിയുക, നാരങ്ങനീര്, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ആവശ്യത്തിന് അനുസരിച്ചെടുക്കുക. ഉണ്ടാക്കുന്ന വിധം: ക്യാരറ്റ് ബീറ്റ്റൂട്ട് കുക്കുംബർ ചീരയില എന്നിവ അരിഞ്ഞതെല്ലാം ഒരു പാത്രത്തിൽ ഇടുക. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറുനാരങ്ങനീരും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തി നല്ലതുപോലെ യോജിപ്പിക്കുക. ഉപ്പ് ചേർക്കാതെയും കഴിക്കുക. ഈ പച്ചക്കറി സാലഡുകൾ എല്ലാം തന്നെ അമിതവണ്ണമുള്ളവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായും ഉപയോഗിക്കാം. പാകം ചെയ്യാതെ കഴിക്കുന്നതിനാൽ വേഗത്തിൽ വിശക്കുന്നത് തടയാനും സഹായിക്കും.
1: അമിതവണ്ണവും സാലഡുകളും. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആകാശവാണി തൃശൂർ.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: പ്രായോജകർ
4: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: വിസിറ്റ് www.accountantsacademy.in.
8: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
9: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
10: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
6: ചോദ്യം ഇതായിരുന്നു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ജോറാ സാങ്കോ താക്കൂർ ബാരി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മഗൃഹമാണ് ജോറാ സാങ്കോ താക്കൂർ ബാരി. ഇതാണ് പിൽക്കാലത്ത് രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയായി പരിണമിച്ചത്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിന്റെ സ്ഥാപകനായ അഭിനീന്ദ്ര ടാഗോർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ചോദ്യവും ഉത്തരം ആവർത്തിക്കാം. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: ജോറാ സാങ്കോ താക്കൂർ ബാരി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മഗൃഹമാണ് ജോറാ സാങ്കോ താക്കൂർ ബാരി. ഇതാണ് പിൽക്കാലത്ത് രവീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റിയായി പരിണമിച്ചത്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിന്റെ സ്ഥാപകനായ അഭിനീന്ദ്ര ടാഗോർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇനി ചിന്താവിഷയം: അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം. മഹാത്മാഗാന്ധി. അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം. മഹാത്മാഗാന്ധി.
7: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
4: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
5: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം:
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണി

ഇന്ന് രാവിലെ 8:30 ആരോഗ്യ ജീവിതം. മൂത്രാശയ കല്ലുകൾ ഡോക്ടർ ഷാജി പൗലോസുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:10 കണ്ണീർ കളിപ്പാട്ട് പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 പ്രകാശധാര അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 2:30 സ്വരസാഗരം തൃപ്പൂണിത്തുറ കെ ഗിരിജവർമ്മ പാടിയ കൃതികൾ സി എസ് അനുരൂപ് വയലിൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ ഇന്നുച്ചയ്ക്ക് 2:30.

ആകാശവാണി തൃശ്ശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: condemns UAE strike, calls it unacceptable, notes the Pioneer. And finally, Washington Post, New York Times, among top winners of Pulitzer Prizes, reports Hindustan Times. And with that, it's back to you, Abhishek.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with President of Vietnam Tho Lam in New Delhi today. Election Commission asks West Bengal Chief Secretary, DGP and Central Armed Police Forces to enforce zero tolerance towards post-poll violence. Election Commission issues notification for constitution of new assemblies in West Bengal, Assam, Kerala, Tamil Nadu, Puducherry following completion of electoral process. NIA charge sheets doctor, two others in ISIS-linked bio-terror plot to carry out mass poisoning. US President Donald Trump says Project Freedom to guide stranded vessels through Strait of Hormuz will be paused for a short period of time. And in IPL cricket, Chennai Super Kings beat Delhi Capitals by 8 wickets. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി തൃശൂർ. സമയം 8:30.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ആരോഗ്യ ജീവിതം.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ.
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: ആരോഗ്യ ജീവിതം. മൂത്രാശയക്കല്ലുകൾ, ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഷാജി പൗലോസുമായി YS പൗർണമി സംസാരിക്കുന്നു.
7: പലപ്പോഴും രോഗികൾക്ക് വളരെയധികം വേദനയും തുടർന്ന് ഏറെ ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്ന ഒന്നാണ് മൂത്രാശയത്തിലെ കല്ലുകൾ. മൂത്രാശയക്കല്ലുകൾ, അത് എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ഷാജി പൗലോസ് എത്തിയിരിക്കുന്നു. നമസ്കാരം സർ.
8: നമസ്കാരം.
7: മൂത്രാശയക്കല്ലുകൾ ഇന്ന് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പെട്ടെന്നൊരു വേദനയിൽ നിന്നൊക്കെയാണ് രോഗികൾ ഡോക്ടറെ തേടിയെത്തുമ്പോൾ മൂത്രാശയക്കല്ലുകളാണെന്ന് സ്ഥിരീകരിക്കാറുള്ളത്. മൂത്രാശയക്കല്ല് എന്നാൽ എന്താണ്, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം.
8: നോർമലി മൂത്രാശയത്തിലെ കല്ല് റീനൽ കാൽക്കുലേ, അല്ലെങ്കിൽ നെഫ്രോലിത്യാസിസ്, അല്ലെങ്കിൽ യൂറോലിത്യാസിസ് എന്നൊക്കെ മെഡിക്കൽ ഭാഷയിൽ പറയും. ഇത് നമ്മുടെ കിഡ്നി അടങ്ങിയ റീനൽ സിസ്റ്റത്തിൽ ഉള്ളത് എന്ന് വെച്ചാൽ കിഡ്നി, അതിനുശേഷം കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് വരുന്ന 2 ട്യൂബുകൾ, യൂറിറ്റർ, അതിനുശേഷം ഒരു യൂറിനറി ബ്ലാഡർ, അതിനുശേഷം ബ്ലാഡറിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകാനുള്ള ഒരു യൂറിത്ര. ഇത് 4 സാധനങ്ങളാണ് നമ്മുടെ റീനൽ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ കല്ലുകൾ എന്ന് പറയുന്നത് സോളിഡായിട്ട്, ഹാർഡായിട്ടുള്ള, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജനം ചെയ്യപ്പെടേണ്ട പല സാധനങ്ങളും കിഡ്നിയിൽ, കിഡ്നി ഒരു ഫിൽറ്ററാണല്ലോ, കിഡ്നി പല കാര്യങ്ങളും പുറത്തേക്ക് കളയുന്നതാണ്. അപ്പോൾ അവിടെ അടിഞ്ഞുകൂടുകയും അതൊരു ഹാർഡ് മെറ്റീരിയലായി മാറി ഒരു കല്ല് പോലെ, സാധാരണ നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന പോലെ ചെറിയ കല്ലുകൾ, അതുപോലെയുള്ള കല്ലിൻ്റെ ആ ഒരു ഡെൻസിറ്റിയിലും ആ ഒരു അതുപോലെ ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ കിഡ്നിക്കകത്ത് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ട്യൂബിനകത്ത് അല്ലെങ്കിൽ ബ്ലാഡറിനകത്ത് ഫോം ചെയ്യുന്നതിനെയാണ് റീനൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്.
7: അത് വിവിധ തരത്തിൽ കാണപ്പെടാറുണ്ടോ?
8: ഉണ്ട്. അതിനുമുമ്പ് ഈ കിഡ്നി സ്റ്റോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഒരു 10 പേരിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ ആ പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് പൊതുവെ പറയുക. കിഡ്നി ഒരു നമ്മുടെ കൈയുടെ വലിപ്പമുള്ള, കൈയുടെ ഹാൻഡ് ഫിസ്റ്റ്, ഒരു 10-12 സെൻറ്റിമീറ്റർ നീളവും ഒരു 7-8 സെൻറ്റിമീറ്റർ വീതിയൊക്കെ, ഒരു 3 സെൻറ്റിമീറ്റർ തിക്നെസ് ഒക്കെ ഉള്ള ഒരു ഓർഗനാണ്. അപ്പം അതിനകത്ത് ഈ സ്റ്റോൺസ് ഫോം ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇതിനകത്ത് വരുന്നതിൻ്റെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ, എന്തൊക്കെ തരം സ്റ്റോൺസ് ഉണ്ട്, പല രീതിയിലുള്ള സ്റ്റോണുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത് രോഗികൾക്ക് ഒരു പക്ഷേ വലിയ കാര്യമുണ്ടാവില്ല, പക്ഷേ ഏത് രീതിയിലുള്ള സ്റ്റോണാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇതെങ്ങനെ തടയാമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഭക്ഷണ കാര്യങ്ങളിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ ലൈനിലായാലും എങ്ങനെ തടയാമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാൽഷ്യം സ്റ്റോൺസാണ്, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ്. കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസിൽ തന്നെ 2 മോണോഹൈഡ്രേറ്റ് ഡൈഹൈഡ്രേറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്ന രീതിയിലുള്ള 2 സ്റ്റോൺസ് ഉണ്ട്. കാൽഷ്യം സ്റ്റോൺസ് പൊതുവെ ഒത്തിരി ഹാർഡായിരിക്കും, കട്ടിയുള്ളതായിരിക്കും. അതുപോലെ അടുത്തൊരു സ്ട്രോയിഡ് സ്റ്റോൺ എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് സ്റ്റോൺസാണ്. അതും അധികം യൂറിനറി ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നു

0: വന്നുകഴിഞ്ഞാൽ മഗ്നീഷ്യം, അമോണിയം അതുപോലുള്ള രാസപദാർത്ഥങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ഒരു സ്റ്റോണിനെയാണ് അതങ്ങനെ പറയുന്നത്. പിന്നെ യൂറിക് ആസിഡ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പദമാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ്. യൂറിക് ആസിഡ് അത് അമിതമായാൽ അത് അടിഞ്ഞു കൂടിയിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഫോം ചെയ്യാം. അതുപോലെ സിസ്റ്റീൻ സ്റ്റോൺസ് എന്ന് പറയുന്ന വേറെ തരം സ്റ്റോൺസും ഉണ്ട്. അപ്പം ഇത് ഏത് രീതിയിലാണെന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമുക്കത് ഹെൽപ്ഫുള്ളാണ്.
1: ഇപ്പോൾ സാർ പറയണ്ടായല്ലോ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്, സ്റ്റോണുകളെ തിരിച്ചറിഞ്ഞാൽ കൂടുതൽ പെട്ടെന്ന് ചികിത്സയും ഭക്ഷണത്തിലും ഒക്കെ ശ്രദ്ധിക്കാമെന്ന്. എന്താണ് ഇത്തരം സ്റ്റോണുകൾ വരാൻ, റീനൽ കാൽക്കുലൈ വരാനുള്ള കാരണം, അതേക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ?
0: കോമൺ ആയിട്ടുള്ള കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് ആണ്. പിന്നെ കാൽഷ്യത്തിൻ്റെ തന്നെ കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസും ഇടയ്ക്ക് കാണാറുണ്ട്. കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസ് അധികവും കാണുന്ന ഈ ഇപ്പം നമ്മൾ സർവ്വസാധാരണ വൈറ്റമിൻ ഡി മെഡിസിൻസ് ധാരാളം ആളുകൾ എടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഓവറായാൽ, ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ നമ്മളിപ്പം നമ്മുടെ ഒരു റേഡിയോ ടോക്ക് കേട്ടിട്ട് പേഷ്യൻസ് വന്നിട്ട് പറയാം, നമ്മളിപ്പോൾ പറയാം വൈറ്റമിൻ ഡി ചിലപ്പോൾ ഇത് കോസ് ചെയ്യും. അപ്പോൾ അടുത്ത പ്രാവശ്യം അവർ പറയും ഞങ്ങൾ ഇത് ഇനി മുതൽ വൈറ്റമിൻ ഡി കഴിക്കുന്നേ ഇല്ല. അങ്ങനെ ചെയ്യരുത്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമചിത്തതയോടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ഇത് കേട്ടിട്ട് അതിനനുസരിച്ച് വേണം റിയാക്ട് ചെയ്യാനുള്ള. അപ്പോൾ വൈറ്റമിൻ ഡി ഡോസേജ് ഓവറായാൽ സ്റ്റോൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ചില കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് എടുക്കുന്ന ചില മൈഗ്രെയിൻ പോലുള്ള ചില ഡിസീസുകളിൽ എടുക്കുന്ന ചില അലോപ്പതിക് മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് അങ്ങനെയുള്ള സ്റ്റോൺസ് വരാറുണ്ട്. അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നു, അപ്പം ഒരു ഡയറിയ വന്നു അല്ലെങ്കിൽ ഒരു ഛർദി വന്നു, അങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ് കണ്ടമാനം പ്രോട്ടീൻ ഇൻടേക്കുള്ള ആളുകൾക്ക് വരാറാണ്. പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ച് ഇപ്പോഴത്തെ തലമുറ വളരെ വിജിലൻ്റ് ആണ്, പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കൂടുതലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അളവിലും കാര്യത്തിലും ആണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അമിതമായി കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്യാനുള്ള ചാൻസസ് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഡയബറ്റീസ് ഉള്ള ആളുകളിൽ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്.
1: അപ്പോൾ ഈ യൂറിക് ആസിഡ് സ്റ്റോൺസ് അത് റീനൽ കാൽക്കുലേ പോലെ തന്നെ പ്രത്യക്ഷപ്പെടുകയാണോ അതോ ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുകയാണോ?
0: അല്ല, ഈ സ്റ്റോൺസിന് എല്ലാത്തിനും രോഗിയെ സംബന്ധിച്ചുള്ള സെയിം സിംറ്റംസാണ്. അതായത് ശക്തമായ വേദന. ശക്തമായ വേദന എന്ന് പറഞ്ഞാൽ റീനൽ സ്റ്റോൺസിൻ്റെ വേദനയുടെ ഇൻറ്റൻസിറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കൂടിയിട്ട് ഒരു പ്രസവ വേദനയോട് പോലും മിമിക്ക് ചെയ്യാവുന്ന അത്രയും ഇൻറ്റൻസിറ്റിയിൽ വരെ വരാവുന്ന ഒരു വേദനയാണ്. എല്ലാവർക്കും അത് ഉണ്ടായിക്കോളുന്നില്ല കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഈ വേദന എന്ന് പറയുന്നത് നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത്, ബാക്ക് സൈഡിൽ, ലംബാർ റീജിയനിൽ, അതായത് നമ്മുടെ വയറിൻ്റെ പുറകിലായിട്ട് ആ ഭാഗത്താണ് കിഡ്നീസ് ഫോം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് പെയിൻ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക കിഡ്നിയിലാണെങ്കിൽ. ആ വേദന ഒരു പക്ഷേ വയറിനെ ചുറ്റി വയറിൻ്റെ അടിഭാഗത്തേക്ക്, പള്ളവശത്ത് കൂടെ ചുറ്റി അടിവയറിൻ്റെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ പിന്നെ അടിവയറിൽ യൂറിനറി ബ്ലാഡറിൻ്റെ സ്ഥലത്ത് പെയിൻ കാണാം. പിന്നെ അല്ലെങ്കിൽ മൂത്രനാളിയിൽ ഇതിൻ്റെ പെയിൻ കാണാം. അപ്പോൾ ഈ സ്റ്റോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, എവിടേക്കാണ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പെയിൻ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ സിംറ്റംസ് വരാണെങ്കിൽ പനി, വിറയൽ, അതുപോലെ ഛർദി, ഓക്കാനം, ശക്തമായ വേദന തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
3: ആരോഗ്യ ജീവിതം.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
1: നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും പ്രോട്ടീൻ പൗഡറും ഒക്കെ ശരീരത്തിൽ വളരെ അത്യാവശ്യമാണ് എന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചു എന്ന് അവർ കൃത്യമായി ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഓസ്റ്റിയോപോറോസിസ് പോലെ ഉള്ള അവസ്ഥ വരാതിരിക്കാനായിട്ട് സ്ഥിരമായി കാൽഷ്യം ഇൻടേക്കും നടത്താറുണ്ട്. അപ്പോൾ ഈ കാൽഷ്യം സപ്ലിമെൻസും ഇത്തരത്തിലുള്ള സ്റ്റോണുകൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്?
0: ഉണ്ട്. കാൽഷ്യം സപ്ലിമെൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാൽഷ്യം അടങ്ങിയ ഭക്ഷണമല്ല, കാൽഷ്യം സപ്ലിമെൻസ്. കാൽഷ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന സ്റ്റോൺസ് പറഞ്ഞാൽ ചാൻസസ് കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ കാൽഷ്യം സപ്ലിമെൻസ് അമിതമായാൽ കാൽഷ്യം സ്റ്റോൺസ് വരാറുണ്ട്. അതുപോലെ നമ്മൾ വൈറ്റമിൻ സി നമ്മൾ സപ്ലിമെൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അത് ഓവറായി കഴിഞ്ഞാൽ സ്റ്റോൺസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ റിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് ഇത് വരുന്നത്, ഒരു 30 വയസ്സിന് 40 വയസ്സിന് ഇടയിലാണ് ഏറ്റവും കൂടുതലായിട്ട് പുരുഷന്മാരിലാണ് കാണുക. പിന്നെ ഇതിന് ഒരു ഫാമിലി ടെൻഡൻസി ഉണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ, ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്ന ആളുകൾ, പെട്ടെന്ന് വെള്ളം നഷ്ടം, പ്രത്യേകിച്ച് പുറത്ത്

വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വിയർക്കുന്ന ആളുകൾ, ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ വെതറിൽ, ഹ്യൂമിഡ് വെതറിൽ ഒരുപാട് വിയർക്കുമല്ലോ. ഈ സമയത്തൊക്കെ ശരീരത്തിന് വെള്ളം ധാരാളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകേണ്ട മലിനമായ കാര്യങ്ങൾ പുറത്തേക്ക് പോകാൻ ആവശ്യത്തിന് വെള്ളം ഇല്ലാതാകുമ്പോൾ അത് അവിടെ അടിഞ്ഞു കൂടുകയും സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഡയറ്റ്, പ്രോട്ടീൻ ഇൻടേക്ക്, അമിതമായ പ്രോട്ടീൻ ഇൻടേക്ക്, അമിതമായ ഷുഗർ ഇൻടേക്ക്, അമിതമായ സോഡിയം ഉപ്പ്, സോഡിയം ക്ലോറൈഡാണ് ഉപ്പ്, അതിൻ്റെ ഉപയോഗം അമിതമായാൽ, പിന്നെ അതുപോലെ അമിതവണ്ണമുള്ള ആളുകൾ, ഒബീസിറ്റി ഉള്ള ആളുകളിൽ കിഡ്നി സ്റ്റോൺസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചിലതരം ഡൈജസ്റ്റീവ് ഡിസീസസ് ഉണ്ട്, വൈറൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നൊക്കെ പറയുന്ന IBD എന്ന് പറയും. അതിൽ കാൽഷ്യം മെറ്റബോളിസം, കാൽഷ്യം അബ്സോർപ്ഷൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ

0: ക്രമം.
1: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
2: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ചിത്രം കവി ഉദ്ദേശിച്ചത്, റഫീഖ് അഹമ്മദ് എഴുതി, വിനു തോമസ് സംഗീതം നൽകി, അരുൺ ആലാർത്ത് പാടിയ ഗാനം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
3: നിഖിൽ മാത്യു പാടിയതാണ് അടുത്ത ഗാനം. വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്, ചിത്രം ബി ടെക്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം
1: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
3: ഫോൺ 9497475 7970
4: റക്സ് വിജയൻ സംഗീതം നൽകിയ ഗാനം ചിത്രം സുഡാനി ഫ്രം നൈജീരിയ ഗാനരചന അൻവർ അലി പാടിയവർ ഇമാം മജ്ബൂർ നേഹ എസ് നായർ എന്നിവർ

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രിവാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഗായകർ സിദ്ധി ശ്രീറാം, നേഹായ്സ് നായർ എന്നിവർ. ജോപ്പോൾ എഴുതി, ജേക്സ് ബിജോയ് സംഗീതം നൽകിയ ഗാനം. ചിത്രം ഇഷ്ഖ്.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം. കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: ഗാനശില്പികൾ മനു മഞ്ജിത്, രാഹുൽ രാജ് എന്നിവർ. ചിത്രം ഇടി, സുജിത് സുരേശൻ പാടിയ ഗാനം.

0: ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: കാർത്തിക്കും ശ്വേതാ മോഹനും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഐ ലവ് മീ. റഫീഖ് അഹമ്മദ് എഴുതി, ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
3: എം ജയേന്ദ്രൻ സംഗീതം നൽകി. വിജയ് യേശുദാസ്, കാർത്തിക്, ശ്വേതാമോഹൻ എന്നിവർ പാടിയതാണ് അടുത്ത ഗാനം. ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതിയത്.

രാജീവ് ആലങ്കുലിൻ്റെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം. മല്ലു സിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണം, നവരാജ് ഹാൻസും പാടിയ ഗാനം.

മോഹൻ സിതാര സംഗീതം നൽകിയതാണ് അടുത്ത ഗാനം. കൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MD രാജേന്ദ്രൻ എഴുതി, ഹഫ്സലും ജോത്സനയും പാടിയ ഗാനം.

സന്തോഷ് വർമ്മ എഴുതിയതാണ് അടുത്ത ഗാനം. ചിത്രം മേരാനം ഷാജി. സംഗീതം നൽകിയത് എമ്മിൽ മുഹമ്മദ്. പാടിയവർ കെ ജി രഞ്ജിത്, ശ്രേയ ഘോഷാൽ എന്നിവർ.

ഗാനരചന ശരത് വയലാർ, സംഗീത സംവിധാനം അലക്സ് പോൾ. ചിത്രം ലോലി പോപ്പ്. വിധു പ്രതാപും റിമി ടോമിയും സംഘവും പാടിയത്.

0: സുസ്ഥീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പ് കടിയേൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പ് കടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പ് കടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പ് കടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെ പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ, പ്രത്യേകിച്ചും പാമ്പുകൾ ഒക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാമ്പ് കടി എപ്പോഴും അപകടകരമാണോ? പാമ്പ് കടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ, എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി, സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മളെ നേരെ തിരിയുകയോ നമ്മുടെ നേരെ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളും ഉണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പെന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിതശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്, പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പുകൾ കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല, അത് ചിലപ്പോൾ

ഇപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടി കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും ഇഴഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ മൂന്നാല് ടൈപ്പാണുള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലിയിൽപ്പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്. പിന്നെ അതുപോലെ അൺലി എന്ന് പറയുന്ന വൈപ്പർ, അതുണ്ട്. പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന എട്ടടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽപ്പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്. അത് പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലയെന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറയുമായിരുന്നു പൊതുവെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പുമൊക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവെ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷേ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ അവിടെ പൊതുവേ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരി അല്ല എട്ടടി വീരം എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷേ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങൾ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക. കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത്, അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്ക കെട്ടുന്നത് തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്ക മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിൽ നിന്നുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളിവാലന്റ് ആൻറ്റിവെനമാണ്. എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശാ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 1056 അല്ലെങ്കിൽ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടി ഏറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തം പല സ്ഥലത്തുനിന്നും വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിൻ്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പോൾ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന

അതിനു പുറമെ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആൻറ്റി സ്നേക് വെനം എന്ന് പറഞ്ഞ് പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സ. വ്യക്തമായിട്ടുള്ള ചികിത്സ അതാണ്. ഈ മരുന്ന് എല്ലാ ആശുപത്രികളിലും നമ്മൾ സൂക്ഷിക്കാറുണ്ട്, പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിൻ്റെ രീതി, ആ മരുന്നിൻ്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ട് കാലത്ത് പെൻസിലിൻ മുതലായ

0: സാധിക്കാറുണ്ട്. പക്ഷേ അലക്ഷ്യമായിട്ട് കൊടുക്കാനും സാധിക്കാത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി ഉള്ളൊരു തീരുമാനത്തിലെത്തിയാണ് ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മരുന്നിനകത്തും അതിൻ്റെ രീതി, ആ മരുന്നിൻ്റെ പ്രോട്ടീൻ സ്വഭാവം കാരണം ചില വ്യക്തികൾക്ക് പണ്ട് കാലത്ത് പെൻസിലിൻ മുതലായ മരുന്ന് കുത്തിവയ്ക്കുമ്പോൾ റിയാക്ഷൻ ഉണ്ടാകാം എന്ന് പറഞ്ഞ പോലെ ചില വ്യക്തികൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്കുണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികൾ സാധാരണ പ്രധാനപ്പെട്ട ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങളില്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ റെഫർ ചെയ്യുകയും ചെയ്തു തന്നിരിക്കും കുറച്ചും കൂടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ ഇല്ലാതെ കാലതാമസമില്ലാതെ ചികിത്സ തുടങ്ങിയാൽ ഒട്ടേറെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നല്ല പോയിന്റ്. പക്ഷേ മറ്റ് വളരെ ചെറിയ ആശുപത്രികളിൽ ചെന്ന് പോയി നോക്കുക, മറ്റെവിടെയൊരു ചെറിയ ക്ലിനിക്കിൽ പോകുക, ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി നടക്കാൻ തുടങ്ങിയാൽ സമയമെടുക്കും, ഡിലേ വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായുള്ള ചികിത്സ രോഗിക്ക് കിട്ടാൻ, ആ വ്യക്തിക്ക് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയിലേക്ക് നേരെ ഡിലേ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്. അതുപോലെ ഇന്നും ചില അന്ധവിശ്വാസങ്ങൾ പ്രാബല്യത്തിലുണ്ട്. വിഷചികിത്സ അല്ലെങ്കിൽ വിഷഹാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെൻ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെൻ്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക. റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പുണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലവണ്ണം കാണും. അപ്പോൾ ഇഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം ഇഴഞ്ഞു കയറാതെ. പിന്നെ വീടിനോ ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടി കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇഴഞ്ഞു കയറാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ് ആയിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗൊക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റുമൊക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഇട്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിങ്ങുള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെൻ്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്കൊരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും ഹെൽത്ത് എക്സ്പേർട്സ് തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ ഭാഗത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം

0: ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ ആദ്യം ചിത്രയും ഗായത്രിയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 195 രൂപ കൂടി, 13,870 രൂപയ്ക്കും പവന് 1,560 രൂപ കൂടി, 1,16,960 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: ഇന്നുച്ചയ്ക്ക് 12:10 കണ്ണിയാർകളിപ്പാട്ട്. പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 പ്രകാശധാരയിൽ അപസ്മാരവും ഹോമിയോപ്പതിയും. ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 2:30 സ്വരസാഗരം. തൃപ്പൂണിത്തുറ കെ ഗിരിജവർമ്മ പാടിയ കൃതികൾ. സി എസ് ആൻഡ് വയലിൻ ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം. തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. ഇന്നുച്ചയ്ക്ക് 2:30.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടി മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
3: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം.
3: പ്രിയ ശ്രോതാക്കളെ, രാഗപരിചയത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ രാഗപരിചയത്തിൽ ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36-ാം മേളകർത്ത രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

നാട്ട ഒരു വക്രരാഗമാണ്. വ്യത്യസ്തവും ചടുലവും ശക്തവുമായ ശൈലികളും പ്രയോഗങ്ങളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രചാരത്തിലുള്ളവയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. സ്വാമിനാഥ പരിപാലയം എന്ന കൃതി ചലച്ചിത്ര സംഗീതത്തിലും ഏറെ പ്രസിദ്ധമാണ്.

ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിൻ്റെ അകമ്പടിയോടെ.

0: राग परिचयम्।
1: रागम सुरुटी। सुरुटी कर्नाटक संगीतത്തിലെ അത്യന്തം മംഗളകരവും പ്രാചീനവുമായ ഒരു ജന്യരാഗമാണ്. ഇത് 28-ാം മേളകർത്ത രാഗമായ ഹരികാംബോജിയിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഭാഷാംഗ രാഗമാണ്. ആയതിനാൽ അന്യസ്വരങ്ങളും പ്രത്യേകിച്ച് സാധാരണ ഗാന്ധാരം ഇതിൽ ഉൾക്കൊള്ളുന്നു. വക്രസ്വഭാവമുള്ള ഈ രാഗത്തിൽ പഞ്ചമം, നിഷാദം എന്നീ സ്വരങ്ങളിൽ ദീർഘമായ കോരുവകൾ കാണപ്പെടുന്നു.

സുരുട്ടി അത്യന്തം മംഗളകരമായ രാഗമായി കാണപ്പെടുന്നു. മധ്യമാവതി, ശ്രീ, സൗരാഷ്ട്രം എന്നിവയെപ്പോലെ സംഗീത കച്ചേരികളുടെ സമാപനത്തിൽ പതിവായി ആലപിക്കപ്പെടുന്ന രാഗമാണ് ഇത്. പാശ്ചാത്യ സംഗീതത്തിലെ മിക്സോളിഡിയൻ മോഡിനോടും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഖമാജ് ദാട്ടിനോടും സാമ്യമുള്ളതാണ് സുരുട്ടി രാഗം. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രസിദ്ധമായ ഒന്നാണ് മഹാരാജ സ്വാതി തിരുനാളിന്റെ അലർഷര പരിതാപം എന്ന പദം. സംസ്കൃത മലയാള ഭാഷകളുടെ സമന്വയമായ മണിപ്രവാള ശൈലിയിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. നായികയുടെ വിരഹവേദനയും ആകുലതയും സുന്ദരമായി ചിത്രീകരിക്കുന്നു. ഈ വിരഹഭാവം പലപ്പോഴും ശ്രീപത്മനാഭനോടുള്ള ആത്മാർത്ഥമായ ആകാംക്ഷയായി അവതരിപ്പിക്കപ്പെടുന്നു. ഭരതനാട്യം പോലുള്ള ശാസ്ത്രീയ നൃത്തങ്ങളിലും കർണാടക സംഗീത കച്ചേരികളിലും ഈ പദം വ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സുരുട്ടി രാഗത്തിന്റെ സവിശേഷ സ്വരപ്രയോഗങ്ങളും ആഴമുള്ള ഭാവാഭിനയവും ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. അലർഷര പരിതാപം എന്ന പദം.

0: राग परिचय
1: रागम
2: नीलांबरी ശാന്തതയും നിദ്രാഭാവവും ഉണർത്തുന്ന കർണാടക സംഗീതത്തിലെ ഒരു മനോഹര രാഗമാണ് നീലാംബരി. താരാട്ടുപാട്ടുകളിലും ദിനാവസാനത്തിൽ ദേവാലയ ആചാരങ്ങളിലും ഈ രാഗം വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്നു. 29th മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൽ നിന്നുള്ള ജന്യരാഗമായ നീലാംബരി അന്യസ്വരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷാംഗരാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും വക്ര സ്വഭാവമുള്ള ഈ രാഗത്തിൽ ഗമകങ്ങൾ, പ്രത്യേകിച്ച് ഗാന്ധാരം,

വാത്സല്യം, ശാന്തി, ഭക്തി എന്നീ ഭാവങ്ങൾ ഉണർത്തുന്ന ഈ രാഗത്തിലെ ഏറെ പ്രസിദ്ധമായ കൃതികളാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ അമ്പനിലയദാക്ഷി, നാരായണ തീർത്ഥരുടെ മാധവ മാമാവദേവ, ത്യാഗരാജസ്വാമികളുടെ എന്നക മനസ്സു, നീക്കേ ദയരാധ തുടങ്ങിയവ. നാരായണ തീർത്ഥർ രചിച്ച മാധവ മാമാവ എന്ന കൃതിയുടെ വയലിൻ ആവിഷ്കാരം നമുക്കിനി ആസ്വദിക്കാം.

ചലച്ചിത്ര മേഖലയിലും അനേകം ഗാനങ്ങൾ നീലാംബരി രാഗത്തെ ആധാരമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാഗത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര ഗാനമാണ് 1971 പുറത്തിറങ്ങിയ മുത്തശ്ശി എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് പി ജയചന്ദ്രൻ ആലപിച്ച ഹർഷബാഷ്പം തൂകി എന്നു തുടങ്ങുന്ന മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: ആകാശവാണി തൃശൂർ. ഇനി 11 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിയറ്റ്നാം പ്രസിഡന്റ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ UDF സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണും. നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ TVK 10-ലധികം MLA പിന്തുണ ആവശ്യമാണ്. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭബാനിപൂരിൽ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് 2 ദിവസത്തെ യോഗം ചർച്ച ചെയ്യും. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേനാ BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 ജയം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രൊജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. മേഖലയിലുള്ള വാണിജ്യ കപ്പലുകൾ സംഘർഷത്തിൽ കക്ഷികളല്ലെന്നും എന്നാൽ അവ ബാധിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഐക്യരാഷ്ട്രസഭാ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ

0: ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടിവരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 11 കഴിഞ്ഞ് 5 മിനിറ്റ്. ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഈ വർഷത്തെ മാതൃദിനം വരുന്നത് May 10 സൺഡേ ആണ്. മാതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലും ത്യാഗവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ അല്പം വ്യത്യസ്തമായി എന്നാൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരൻറ്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരൻ്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണെന്ന് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും MG കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. മാറുന്ന സാഹചര്യങ്ങളും പാരൻറ്റിംഗ് രീതികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ ഈ പരിപാടിയിലൂടെ ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്: 9496596321. ഇന്നത്തെ മാറുന്ന കാലത്ത് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അതായത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കാം, പുതിയ തലമുറയെ കരുതലോടെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. സ്വാഗതം മാഡം.
3: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. എൻ്റെ ഇന്നത്തെ ദിവസ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പുതിയ മാറുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം.
2: ഇപ്പോൾ കുടുംബം എന്നതൊരു ടീമാണല്ലോ, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരൻറ്റിങ്ങിൻ്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലിസ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്ത് അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരമ്മയ്ക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആശ ചോദിച്ചിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർ എല്ലാ കാര്യവും അയ്യോ അത് എൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലും ആകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു

ദിവസം ഒരു കുഞ്ഞ് വരികയില്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് വളരുന്ന കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് അച്ഛനാകുന്ന ആ ഒരു പുരുഷൻ്റെ കുടുംബനാഥൻ്റെ അയാളും ഈ 9 മാസം കൊണ്ട് വെറും ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഫ്രീ ബേർഡ് എന്ന നിലയിൽ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയും പതുക്കെ പതുക്കെ അച്ഛൻ

0: ഇത്രയൊക്കെ കുടുംബത്തിലെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതലും വിശ്വാസവും സ്നേഹവും എല്ലാം അറിഞ്ഞു തന്നെ വളരേണ്ട ഒരു കുട്ടിയായതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം വളരെ നല്ലതായിരിക്കണം എന്നേ എനിക്ക് പറയാൻ ഉള്ളൂ.
1: മാഡം, നമുക്ക് ഒരു കോളുണ്ട്, വിഷയത്തിലോട്ട് കോളിന് ശേഷം തിരികെ തരാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് അച്യുതൻ രാജീവൻ എന്നാണ്.
1: എവിടെ നിന്നാണ്? സ്ഥലം കൂടെ പറയണേ.
2: ഓക്കെ,
1: സംസാരിച്ചോളൂ.
0: ഹലോ, പറഞ്ഞോളൂ.
2: ആ, നമസ്കാരം മാഡം.
0: ആ, നമസ്തേ.
2: ആ, ഞാൻ ചോദിക്കാൻ കണ്ടിട്ട് പാരന്റിങ് രീതികൾ മാറി വരുന്നു എന്ന് പറഞ്ഞിട്ട്, പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ നമ്മള് കൃഷിയിലൊക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് പൊതുവെ.
0: അതെ.
2: അപ്പൊ അങ്ങനെ വരുമ്പോ പഴയ രീതിയിലുള്ള ഇപ്പൊ മാതാവിന്റെ സ്നേഹം, പരിപാലനം, ശ്രദ്ധ, കെയർ ആദ്യം ഇപ്പോഴത്തെ കൃഷിയിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 5 പത്തോ അല്ലെങ്കിൽ 10 15 കുട്ടികളെയൊക്കെ നോക്കുന്ന കൃഷികൾ ഉണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പൊ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്ന ഇതല്ലാതെ
0: മറ്റു
2: രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ അത് പോകുന്ന ഒരു അവസരമാണിപ്പോ. അപ്പൊ അതിന് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച്, ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകുന്നു. അപ്പൊ അത് അത് ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മിൽ മാഡം എങ്ങനെ കാണുന്നു? അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടോ?
0: അല്ല,
2: അതാണ് അറിയുന്നത്.
0: ഓക്കെ, താങ്കൾ ചോദിച്ചല്ലേ പരിഹാരമുണ്ടോ, രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പം സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയിൽ 1 വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. രണ്ട്, കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിൻ്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം. അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു 3 മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ്, നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. ഇപ്പം നമ്മുടെ ഈ അച്ഛനും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരൻസിന് ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു സെർവൻറ്റിൻ്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന ിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റത് വീട്ടിലെ ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടും, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പം അത് പിന്നെ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാർ കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപഴകൾ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പം നമ്മളങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ. കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. അപ്പം ആ നമ്മൾ ഒരു ഒരിക്കലും ഒരു കുറ്റബോധത്തോടു കൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റൂല. അപ്പൊ താങ്കളുടെ സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷിന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കണം. കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മറ്റ് കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ അവരുടെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നുമല്ല കേട്ടോ. കാരണം സാഹചര്യം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി.

0: മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരൻ്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
1: തീർച്ചയായിട്ടും ഒന്ന് പറയട്ടെ, ഞാൻ എനിക്ക് രണ്ട് മക്കളാണുള്ളത്, മുതിർന്ന രണ്ട് മക്കൾ. എനിക്ക് ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റാണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് കുട്ടി, ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. അങ്ങനെ ഒരു ഒരു കുറ്റബോധം വേണ്ട. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും, അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% ഒന്നും നമുക്ക് നല്ല അമ്മയാവാൻ പറ്റില്ല. കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ലൈഫിൽ എന്താണ്, പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്സ്. പ്രത്യേകിച്ച് നിങ്ങളെ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്, ഒരു കറക്റ്റ് ടൈമിലൊന്നുമല്ല അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി എത്രയോ 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലർ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും, അത് സോറി ആ ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ച് കൊടുത്തേക്കാം, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മയും വിഷമിക്കാനേ ഇല്ല.
0: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ.
1: നമസ്തേ.
2: പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചുനാള് കഴിയുമ്പോൾ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സ്വന്തം തള്ളയും തന്തിയനെയൊക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
1: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരങ്ങ് ആ കുട്ടിയോട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവർ മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നുകൊണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു PTA മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചറ് രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ

0: ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാർ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ പി ടി എ മീറ്റിങ്ങിൽ പോകാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും, അവർ തന്നെ പോകണം. പോയി വായന കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട. അപ്പോൾ ഒരു മാതൃസ്നേഹം ഒഴുകുന്നതുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും, അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും. പക്ഷേ ടീച്ചർ, ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പോൾ തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി. ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറയുന്നത്? ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേ ഇല്ല. പഴയ കാലത്ത് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്നെങ്കിൽ പഠിക്കാത്തതിന്, അല്ലെങ്കിൽ കുസൃതിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്? ഇല്ലേ ഇല്ല. ഇന്നങ്ങനെയല്ല. അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ കുട്ടികൾ, കാരണം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പേരൻസും പറയുന്നത് എൻ്റെ മോൻ മെടുക്കനാണ്, എൻ്റെ മോള് മെടുക്കുകയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കൾ മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ച് പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പോൾ ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ 2-3 സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പോൾ അവർ എനിക്ക് വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെ എണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇതും കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷനൊക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ സ്കൂളിൽ? നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും ആ 1 മണിക്കൂർ. അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടി പോലും, മുടിച്ചുരുൾ പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ കുട്ടിയുടെ ദോഷം എന്ന് ഞാൻ പറഞ്ഞല്ലോ, വളർത്തു ദോഷം എന്നൊരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹം കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. ഇപ്പം തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒന്ന് ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടിയെടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക, മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. LKGയിലും UKGയിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോൻ്റെ ക്ലാസ്സിലെ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിലെ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലം ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പം

0: അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് രണ്ടടിയൊക്കെ പൊട്ടിക്കും. അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. പക്ഷേ ഇപ്പോഴ് അമ്മമാർ തന്നെ, ഇപ്പം അച്ഛൻ അമ്മയോട്, അതേ ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞുവാവ വളരുന്നത്. അപ്പോൾ പിന്നെ കുട്ടി ഇപ്പം എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്കൊരു പ്രൈവസി ഇല്ല. കുഞ്ഞ് മൂത്രമൊഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ, വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ, അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്കോ അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കിയത്, ഓ, ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പോൾ അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതങ്ങ് നിർത്തും. ഇത് അതിന് പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും. കാലം മാറി, ഈ രക്ഷിതാക്കളുടെ മുഖത്തെ ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുമെന്ന് നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം, അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ. ആവശ്യമില്ലാതെ ഗാഡ്ജെറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലൻ്റ് ആകും. അപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പുതിയ വീട് ബാലികാച്ചൻ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടിയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്. പക്ഷെ ചെടി മേടിച്ച് വെച്ചവൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദേവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ അത് അച്ഛൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആലപ്പുഴ, ഉദയകുമാർ കൃഷ്ണപുരം.
1: ആ, സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
2: ആ സാറേ, ഞാൻ ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരത്തുനിന്നാണ് വിളിക്കുന്നത്. എന്നൊരു സംശയം എന്ന് പറയുന്നത്, ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ എന്തെങ്കിലും 5-6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം 15 വയസ്സ് കഴിയുമ്പോൾ ഒരു ദോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക്? ഒരു സംശയമാതെ.
0: തീർച്ചയായിട്ടും
2: മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് പറയാതെ എന്റെ ഒരു ഉപദേശം. എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായമായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. താങ്കൾക്ക് എത്ര പ്രായമാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈൽ ഞെക്കണം അല്ലേ. ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോകും. എന്നിട്ട് അമ്മയ്ക്കൊന്ന് അറിഞ്ഞൂടാ, അച്ഛനൊന്നും അറിഞ്ഞൂടാ. ഉടനെ ഈ
2: പലയിടത്തും ചെല്ലുമ്പോൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കും, ഉണ്ടാനും കളിക്കാനും ഒക്കെ. ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, 15 വയസ്സ് കൊടുക്കരുത്. പലയിടത്തും ചെന്ന്

0: പക്ഷെ നമ്മളിത് പറഞ്ഞ് ഇഷ്ടപ്പെടില്ല, നമ്മളിത് പറഞ്ഞ അപ്പൊ എന്തിനാണ് നമ്മളും ഇണ്ടാതിരുന്ന നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബെന്നോ എന്തൊക്കെയോ ആണ് അവർ സ്വന്തം അച്ഛനെ വിളിക്കുക, 5 വയസ്സുള്ള കുട്ടി. അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാൾ, എൻ്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എൻ്റെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
1: സത്യം പറഞ്ഞാല് 15 വയസ്സ് വരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ഒരു.
0: അതെ, പക്ഷേ കോവിഡ് വന്നോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ, പഠനം മൊബൈലിൽ കൂടിയായി. തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെൻറ്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത് വിദ്യാഭ്യാസ, അതെ തീർച്ചയായിട്ടും. ഇനി ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാരും ടീച്ചേഴ്സും ചേർന്ന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
1: ആ പറഞ്ഞിട്ടുണ്ട്.
0: ആ
1: പിള്ളേർ മൊബൈൽ പോകണ്ടും. പക്ഷേ ഞാൻ നമ്മളപ്പം ചിന്തിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സമെടുത്ത് പോകും അത് കാണുമ്പോൾ.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നമ്മളെ പറയും സോഷ്യൽ പോലീസിങ് ആണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു വീട്ടിൽ പല, ഇപ്പം എൻ്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും, ഓ അങ്ങേരുടെ മകൾ ചീത്തയായത്, മക്കൾ ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൂട്ടുകാർ, കൂട്ടുകെട്ട്, സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്, ഇപ്പോൾ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുമോ. അപ്പം പൈസ ഉള്ളവർ പൊതുവെ അതങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികം ഉള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും, കൊച്ചു കുട്ടികൾ തൊട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം അല്ല. അപ്പോൾ അതിന് രക്ഷിതാക്കൾ നിസ്സഹായരാണ്. അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതാ കോളേജ് സ്കൂൾ തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്. കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
2: ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവരസാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല, പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: അത് തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്? ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറയും, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
3: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ MG കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നടക്കുകയാണ്.

0: ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ കൂടി 9496596321.
1: ഇപ്പോൾ നമുക്ക് പരിപാടി തുടരാം. ചില പാരൻസെങ്കിലും ഓവർ പാരൻറ്റിങ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ വളരെ അധികമായിട്ട് കുട്ടികളെ സംരക്ഷിച്ച് നിർത്താറുണ്ട്. എന്ത് കാണിച്ചാലും എൻ്റെ മകനാണ് മകളാണ് എന്നതുകൊണ്ട് ഞാനത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് കുട്ടികളുടെ സ്വാശ്രയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് പറയാമോ?
2: അത് ക്വസ്റ്റിനെ തന്നെ നമുക്കറിയാം. ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും, അല്ലെങ്കിൽ കുട്ടി എന്ന നിലയിൽ ഞാൻ പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നില്ല. ഒരു വയസ്സുള്ള കുഞ്ഞ്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞു ബാബ ജനിച്ചിട്ട് 3 മാസത്തിൽ അവൻ്റെ ആദ്യത്തെ മൈൽ സ്റ്റോണായ കമന്ന് വീഴും, അല്ലേ? ആ കമന്ന് വീഴുമ്പോൾ നമ്മളല്ലേ ആ 3 മാസമായോ കുഞ്ഞ് കമന്നോ എന്ന് ചോദിക്കും. അത് ജീവിതത്തിലെ ആദ്യത്തെ മൈൽ സ്റ്റോണാണ്. അങ്ങനെ പല മൈൽ സ്റ്റോണുകളുണ്ട്. അപ്പോൾ 1 വയസ്സ് വരെ കുഞ്ഞ് നടക്കുന്നു, വർത്തമാനം പറയാൻ തുടങ്ങുന്നു, അതൊക്കെ ഓക്കെ. പിന്നീട് 2 വയസ്സ് 3 വയസ്സ്, ഈ 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ട് കുഞ്ഞ് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കൂ, 5 വയസ്സായ കുട്ടിയെ വരെ ഡയപ്പർ ഇട്ടാണ് അവർ വളർത്തുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പിന്നെ അത് ടോയ്ലറ്റ് ട്രെയിനിങ് പഠിക്കുന്നത്? 1 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഈ നാപ്കിൻ മാറ്റുക, പ്രത്യേകിച്ച് ഈ ഡയപ്പർ എന്നുള്ള ആ വൃത്തിയായിട്ട് ഇതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഡയപ്പറിൽ തന്നെ മൂത്രമൊഴിച്ച് ബാക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വളരുന്ന ഒരു കുട്ടി പിന്നെ ജീവിതത്തിൽ മുതിരുമ്പോഴും അവനവൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ യാതൊരുവിധ വൃത്തികേടും തോന്നില്ല. കാരണം അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ച് വന്നത്. അപ്പം ദയവേത് അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, എത്ര തിരക്കാണെങ്കിലും പഴയ അമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ. അപ്പോൾ 1 വയസ്സ് വരെ മാത്രമേ നിങ്ങൾ ഈ ഡയപ്പർ ഇട്ട് കുട്ടികളെ വളർത്താവൂ. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് പറയാൻ പഠിച്ചിരിക്കണം. അത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ അവൻ ചെയ്തിരിക്കും. പിന്നെ 2 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള സമയത്താണ് നമ്മൾ പ്ലേ സ്കൂളിൽ വിടും. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ പ്ലേ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ 4 വയസ്സ് അല്ലെങ്കിൽ ലോവർ KG, അപ്പർ KG, ഈ LKG, UKG പോകുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടി പഠിച്ചിരിക്കണം. തന്നെത്താനെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അവനവൻ്റെ ഭക്ഷണം കുറേശ്ശെയാണെങ്കിലും കഴിക്കാൻ കുട്ടി പഠിക്കട്ടെ. ആദ്യമൊക്കെ താഴെ വീഴുമായിരിക്കും, പക്ഷെ അവൻ പഠിച്ചിരിക്കണം. എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നും വിചാരിക്കേണ്ട, ദേഹത്തെ ഒക്കെ വീഴ്ത്തും, പക്ഷെ അവനെ അത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റേജിൽ പഠിച്ച് വരുമ്പോൾ 10 വയസ്സ് 10-ാമത്തെ വയസ്സിൽ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് 8 വയസ്സോ 9 വയസ്സിലും സെക്ഷ്വലി മെച്യൂർ ആവുന്നുണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. എന്നാലും അവരെ കുട്ടിയായിട്ട് കരുതി അമ്മമാർ അവരുടെ അടിവസ്ത്രങ്ങൾ നനച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നത് വളരെ സങ്കടം തന്നെയാണ്. പഴയകാലത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. എന്നാണോ നമ്മൾ പ്രായപൂർത്തിയായത് അന്ന് തൊട്ട് നമ്മുടെ അടിവസ്ത്രങ്ങൾ, അത് ആണായാലും പെണ്ണായാലും, അത് തീർച്ചയായിട്ടും അവരത് അഭ്യസിച്ചിരിക്കണം. ഇത് അത് ചെയ്യുന്നില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല വീട്ടിൽ നിന്നാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പഠനത്തെ മാത്രം ചുറ്റിപ്പറ്റി അവൻ ക്ലാസ് ഫസ്റ്റാണ്, പക്ഷെ അവന് വീട്ടിൽ അവൻ്റെ ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാൻ അറിഞ്ഞുകൂടാ, ഇങ്ങനെ വളർന്ന് നന്നായിട്ട് റാങ്ക് മേടിച്ച് പഠിച്ചു, ഉടനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവർ ഭാര്യയും ഭർത്താവും പ്രത്യേകം താമസിക്കുമ്പോൾ എൻ്റെ മകൾക്ക് എൻ്റെ മകന് ഒരു വീട് മാനേജ് ചെയ്യാൻ അറിയോ? ഇല്ല. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. അവിടെ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഭാര്യ ഉണ്ടാക്കണമെന്ന് മാത്രമേ, അതല്ല ഞാൻ പറയുന്നത്, ഭർത്താവും അത് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ അല്ലാതെ എന്താണ് കല്യാണ ജീവിതം, വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സാമ്പത്തികമാകാം, നമ്മുടെ അടുക്കളക്കാരിയാകാം, ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ രീതിയിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ ഇതൊന്നും പഠിച്ചെടുക്കാതെ അവസാന

0: താനും വരെ അമ്മ തള്ളി തള്ളി തള്ളി കൊണ്ടു കടന്ന് മകനെയും മകളെയും വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തകർന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെത്താനെ ചെയ്യിപ്പിക്കൂ. ഇനി ഈ അക്കാദമിക് ഇയറെങ്കിലും കുഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സുകാരൻ്റെ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നിങ്ങൾ കൂടെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ടൈം ടേബിൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് കൂടെ നിന്ന് ബുക്ക് എടുപ്പിച്ച് വയ്ക്കുക. ഒരു ദിവസമൊക്കെ മറക്കും, അതൊക്കെ സാധാരണമാണ്. സ്കൂൾ ടീച്ചേഴ്സും അത് മനസ്സിലാക്കട്ടെ, കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മറക്കാം. അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് എന്താ പറയുന്നത് പുറകെ നടന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഞാൻ ബുദ്ധിമാന്യെന്നൊന്നുമല്ല പറയുന്നത്, ചെറിയ ഒരു സ്ലോ ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തന്നെത്താനേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യട്ടെ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
0: നമസ്തേ, പറയൂ.
2: നമുക്ക് ഞാൻ ഒരു പഴയ പട്ടാളക്കാരനാണ്. എന്റെ വിഷയം എന്റെ കൊച്ചുമക്കളുടെ കാര്യമാണ്.
0: ഓ,
2: ഞാൻ ഈ വെക്കേഷനായിട്ട് കുറെ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വെക്കേഷനിൽ വായിക്കണമെന്ന് വിചാരിച്ചു. അവര് ആദ്യം പറയുന്നത് എല്ലാം മൊബൈലിലുണ്ട്, ബുക്കിന്റെ ആവശ്യമില്ല.
0: അതെ,
2: ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെ അല്ല, ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ മൊബൈലിനകത്ത് അത്യാവശ്യം എന്തെങ്കിലും നോക്കാനേ ഒക്കത്തുള്ളൂ. എല്ലാ മൊബൈലിനകത്ത് കാണൂ.
0: അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം വരട്ടെ, താങ്കൾ പറഞ്ഞു താങ്കൾ പഴയ കാലത്തെ പട്ടാളക്കാരനാണ്. ഞാൻ പഴയ കാലത്തെ ആയാലും പുതിയ കാലത്തെ ആയാലും ആർമി ആൾക്കാരെ ഞാൻ സല്യൂട്ട് ചെയ്യും. എ ബിഗ് സല്യൂട്ട് ഫോർ യു സർ. കാരണം നിങ്ങളെല്ലാം വെൽ ഡിസിപ്ലിൻഡാണ്. പിന്നെ ഒരു കാര്യം സങ്കടത്തോടുകൂടി പറയാം, ഒരു ബുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ബുക്ക് വായിക്കാറുണ്ടോ? ഇല്ലല്ലോ. പേപ്പർ വായിക്കുന്ന അച്ഛനെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛനും മൊബൈലിൽ തോണ്ടി, അമ്മയും മൊബൈലിൽ തോണ്ടി, ഒരു അടുക്കളയിൽ കയറി ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞ അമ്മ ഉടനെ യൂട്യൂബ് നോക്കിയാലേ അമ്മയ്ക്ക് സാമ്പാർ വരുള്ളൂ അല്ലേ? അപ്പോൾ പിന്നെ കുട്ടികളെ അപ്പോൾ അത് ആദ്യമേ നമ്മൾ ബുക്ക് വായിക്കുന്നത് കണ്ടാൽ മാത്രമേ കുട്ടികൾ വായിക്കൂ. അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ അച്ഛനും അമ്മയും ഇഷ്ടമില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലോ എപ്പോഴെങ്കിലും അരമണിക്കൂർ
2: അല്ലപ്പോ.
0: കുഞ്ഞുങ്ങള് താങ്കളുടെ കൂടെയാണോ? അല്ല, അതല്ല. അപ്പൊ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കള് കൂടെ താമസിക്കുന്നവര് അരമണിക്കൂർ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ജീവിതം തുടങ്ങുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയുക, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ അമ്മ എന്തെങ്കിലും ബുക്ക് വായിക്കണ കുട്ടി കാണണം. ഇത് അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, അത് വേണ്ട. എന്ത് ചെയ്യാനല്ലേ, കൂടുതൽ പറഞ്ഞാൽ വലിയ വഴക്കാകും. അതുകൊണ്ട് നമ്മളും
2: ഒറ്റ സെക്കൻഡ്, ഞാന് ചങ്കമ്പുഴ രമണൻ എന്ന ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കും.
0: അറിയാം, ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള
2: വായിക്കാൻ നല്ല രസമല്ലേ.
0: അതെ,
2: കള്ളമാര് പറഞ്ഞു കുഞ്ഞുങ്ങള് നീ ഉറക്കെ ഒന്ന് വായി രണ്ട് ലൈൻ എന്നിട്ട് കാര്യം പറഞ്ഞോട് എന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കും. കുഞ്ഞുങ്ങൾ വായിക്കണ്ടേ?
0: പണ്ടൊക്കെ ബാലരമ, പൂമ്പാറ്റ, തളിര്, ട്വിങ്കിൾ, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് വെക്കേഷനായ ഇഷ്ടംപോലെ ബുക്ക് കിട്ടും. മലയാളം എന്ന് പറഞ്ഞാൽ രാജാ രവിവർമ്മ അല്ല കേശവദാസിൻ്റെ ബുക്ക് വായിക്കണം, കൊട്ടാരത്തിൽ ശങ്കരനീയുടെ ഐതിഹ്യമാലകൾ, അങ്ങനെ ഓരോ മതത്തിന് ഓരോ ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരം സന്ധ്യയ്ക്ക് നാമം ജപമുണ്ട്. എന്തിനാണ് നാമം ജപിക്കുന്നത്? ദൈവത്തിലോട്ട് ഓടിപ്പോകാനല്ല, പ്രൊനൗൺസിയേഷൻ. അതെ, ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള ഇത്. പിന്നെ ഒരു ഏത് മതമാണെങ്കിലും നമ്മൾ ആ മതത്തിൻ്റെ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു റിലാക്സേഷൻ. അത് മാത്രമല്ല അടങ്ങിയിരിക്കാൻ അല്ലേ നമ്മൾ താഴെ ചമ്മണം. ഇപ്പം ആരാ ഇപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് ഹായ് ബായ്, നമ്മൾ ബ്രോയാണ്, എല്ലാ ദൈവങ്ങളും ബ്രോയാണ്, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വേറെ രീതിയിൽ കേൾക്കും. അതുകൊണ്ട് താങ്കളുടെ കൊച്ചുമക്കൾ നല്ല രീതിയിൽ വരട്ടെ, കൊച്ചുമക്കളുടെ അമ്മയോ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇനിയെങ്കിലും പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളൊന്ന് കാണട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരം മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം അമ്മമാരെ നമുക്ക് ഏത് രീതിയിലാണ് സഹായിക്കാനായിട്ട് പറ്റുക?
0: അവിടെ അമ്മ എന്ന് പറയരുത്, കാരണം അമ്മ ഇമോഷണലി, കാരണം തൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡിഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഒരു ഡോക്ടർ ആദ്യമായിട്ട് പറയുമ്പോൾ അമ്മ തകരുകയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ കുട്ടി നോർമലാകണം എന്ന ആഗ്രഹമുണ്ട്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് ഹാ സുന്ദരൻ, സുന്ദരി, കാരണം ഭാവിയിൽ IAS തന്നെ എൻ്റെ കൈ കിടക്കുന്നത്. അതി കുറഞ്ഞൊരു ജോലി നമ്മുടെ മനസ്സിലില്ല. നമ്മൾ 5-ാം ക്ലാസ് വരെ പഠിച്ചാലും നമ്മൾക്കെല്ലാം നമ്മുടെ കുട്ടി അത്ര സൂപ്പർ പഠനം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്ത് ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞത്. തകരണ്ട, കാരണം ഇപ്പോഴതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ബേബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ ട്രെയിനിങ് കൊടുക്കുന്ന സെൻറ്ററുകളിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലാതെ സാധാരണ രീതിയിൽ, ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ വിട്ടോളൂ, പക്ഷേ മറ്റേ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ അവർ ഈ കുട്ടിയെ സ്പീച്ച്, ചില കുട്ടികൾക്ക് വർത്തമാനം പറയാൻ പറ്റില്ല, ലാംഗ്വേജിൽ ഒരു ചെറിയ പ്രശ്നം കാണും. അപ്പോൾ ഇവർ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അത് ശരിയാക്കി എടുക്കും. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു സന്ദർഭമാണ് അത്. അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചലഞ്ചാണ്. ഈ അമ്മ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നല്ല സപ്പോർട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ കുട്ടികളെല്ലാം ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടി ഓടുമായിരിക്കും. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടി കൂടുതൽ ഓട്ടക്കാരനാണ്, അവൻ അടങ്ങിയിരിക്കില്ല. അപ്പം നമ്മളവിടെ എവിടെ പോയാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അമ്മയെ മാത്രം ഓടാൻ വിടാതെ അച്ഛനും കൂടെ കൈകോർത്ത് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കൈകോർത്ത് പിടിച്ച് പറയും ഓടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒരു ഈ രണ്ട് സിറ്റുവേഷനിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർ ശാരീരികപരമായും അവർ ടയേർഡായിരിക്കും, മെൻ്റലി അവർ ഭയങ്കര.
1: പല സമയങ്ങളിലും കുഞ്ഞിന് ഇത്തരം പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാഡം പറഞ്ഞ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും തുല്യമായ ഒരു സപ്പോർട്ട് വേണ്ടുന്ന സ്ഥലത്ത് മിക്കവാറും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് ചുരുങ്ങുന്നതും അല്ലെങ്കിൽ അമ്മ മാത്രം അത് ഡീൽ ചെയ്യേണ്ടി വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്.
0: അതെ, ചില സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കേസിൽ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ ഇട്ടിട്ടങ്ങ് പോയി മിടുക്കൻ. ഇനി എപ്പോഴെങ്കിലും കുഞ്ഞു ശരിയാകുമ്പോൾ അച്ഛൻ വരുമായിരിക്കും. അപ്പോൾ എനിക്കത് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് അച്ഛന് 2 അടി ഓടിപ്പിക്കുന്ന നന്നായിരിക്കും എന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ഛൻ എന്നെ ഇനി ഉപദ്രവിക്കാൻ വരട്ടെ. കാരണം ഞാനൊരു ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് പറയും, അവർ തകർന്നു പോയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കൈത്താങ്ങുമില്ല മാനസികമായി. കാരണം രാത്രികളിൽ ഈ കുട്ടിയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആളില്ല അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഇനി സ്കൂളുകളിലാകട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അതിനെ അങ്ങ് വലുതാക്കും. PTA മീറ്റിങ്ങിലൊക്കെ അമ്മ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ ശരിക്കും പറഞ്ഞാൽ തൊല്ലി ഉരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന കുറേ ടീച്ചേഴ്സുണ്ട്. അപ്പം ദയവേത് അധ്യാപകരോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന അമ്മ നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്, അവരൊരു ജീവനാണ്, അവർ മാനസികമായിട്ട് കൊന്നു തിരിച്ച് വിടരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ സഹായിക്കാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെയും ഇങ്ങനെ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ഹായ്, ഞാൻ ഷാനവാസ് ഓച്ചിറ.
1: സംസാരിച്ചോ.
0: നമസ്തേ.
3: ഹായ് ഡോക്ടർ. ഹായ് ഡോക്ടർ മാഡം. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്.
0: ചോദിക്കൂ. ഗുഡ് മോർണിംഗ്.
3: ഞാൻ ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ഗൾഫ് റിട്ടേണിയാണ്, ഒരു ആറു മാസം മുമ്പ് ജോലി നഷ്ടപ്പെട്ട് വന്നതാണ്. അപ്പൊ അന്ന് ഞാൻ രണ്ട് കുട്ടികളുടെ പിതാവാണ്, ടെൻത്ത് ഒരു മോൻ ടെൻത്ത് ഇപ്പൊ പാസ്സായി, ഒരു മോൻ തേർഡിന് ഫോർത്തിലേക്ക്.

0: ആൺകുട്ടികളാണ്. അപ്പം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് ഞങ്ങള് ആറു മാസമായിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധി, എന്റെ ജോലി പോയിട്ടാണ് വന്നേ, വൈഫുമായിട്ട് ഞാൻ അത്ര സംസാരിക്കാറില്ല.
1: ഓക്കെ,
0: അപ്പൊ ഈഗോ രണ്ടുപേരും ഇത് അത് സംസാരി, അപ്പൊ അത് കുട്ടികളെ എങ്ങനെ അത് ബാധിക്കുന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം മാഡം പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു, മറ്റേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ, അപ്പൊ അവന് ടെൻത്തിന് സൈലം എന്ന് പറഞ്ഞിട്ടുള്ള
1: നോട്ട്സ്
0: ഒക്കെ, അത് ഒരുപാട് അവനെ ഹെൽപ്പ് ചെയ്തു. അത് ഞാനും കണ്ടോ, ഞാനിവിടെ വന്നപ്പോ അവൻ നോട്ട്സ് ഒക്കെ അത് നോക്കിയാണ് അവൻ പഠിച്ചത്. അത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവനോട് ചോദിക്കുന്നത് ഈ മൊബൈൽ ഇത് ഹെൽപ്പ് ചെയ്ത് എങ്ങനെ അപ്പൊ മൊബൈലിനെ തഴയാൻ പറ്റും, എന്തോ ഒരു ഹെൽപ്പ് എന്നെ ചെയ്തു. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം.
1: ഒന്ന്, ഇപ്പൊ ഞാൻ ആദ്യം പറയട്ടെ, താങ്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, എനിക്ക് ആ സിമ്പതി അല്ല, എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിദേശത്തിരുന്ന ഒരു വ്യക്തി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ, അങ്ങയുടെ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തിരിച്ചു വരുമ്പോൾ മെൻ്റലി ഒരു അപ്സെറ്റാണ്, ടെൻസ്ഡാണ്, നമ്മളാകെ ഒരു ശാന്തതയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടുകാരും. ആഹാ, എന്നാണ് ഇനി പോകുന്നേ അല്ലെ, പോകുന്നില്ലേ? അല്ല, താങ്കൾ ധൈര്യമായിട്ട് വെളിയിൽ ഇറങ്ങും, എന്നിട്ട് പറയണം അല്ല എനിക്ക് ജോലി തരുമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും, നമ്മളെന്താ അവരോട് പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇനി വൈഫായിട്ട് എന്താണ് സ്വരച്ചേർച്ച ഇല്ലാത്ത, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഫൈനാൻസ് അത് തന്നെ, ഭർത്താവ് പോയിട്ട് വരുമ്പോ പിന്നെ ഭാര്യയുടെ സ്ട്രെസ് എന്താ വെച്ചാൽ, ഇനി ഞാൻ എങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിലെ തല ഉയർത്തും? ഞാൻ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് ഒരു പെണ്ണ് കേസിൽ പെട്ട് നാട്ടിൽ വന്നതല്ല, ധൈര്യമായിട്ട് തല ഉയർത്തി നിൽക്കൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നാമത് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാര്യയോട് എനിക്ക് പറയാം, നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ തിരിച്ചെത്തി, അങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ട് വന്നതല്ല, നമുക്ക് സമ്പത്ത് ഇനിയും തിരിച്ച് പിടിച്ചെടുക്കാം. അപ്പൊ കൂട്ടായ രീതിയിൽ മുന്നോട്ട് പോകൂ. കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു വല്ലാത്ത ഒരു ഒന്നുമല്ലാത്ത സ്റ്റേജിൽ നിൽക്കുക. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ, അതും രണ്ട് ആൺകുട്ടികളാണ്, അവരെ അച്ഛനും അമ്മയും ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ സൈലം എന്നുള്ള രീതി, ആ ഒരു ആപ്പിൽ കൂടെ നിങ്ങളുടെ കുട്ടിക്ക് നോട്ട്സ് കിട്ടി, ഓക്കെ, ഞാൻ അതിനെ ഇതൊന്നും പറയുന്നില്ല. പഴയ കാലത്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട്സ് വായിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ എളുപ്പ വഴിയിൽ അതെ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികൾ ഒട്ടും വായിക്കുന്നില്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ 10 കഴിഞ്ഞല്ലോ അല്ലേ, 10 കഴിഞ്ഞു, ഇനിയിപ്പോ +1 +2 അതിലും ഞാൻ
0: അതെ.
1: അപ്പൊ അവിടെയും നമുക്കിപ്പോ തൊട്ട് കളിക്കാൻ പറ്റില്ല, കുട്ടി ആ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പം ഞാൻ പെട്ടെന്ന് ബുക്ക് വായിക്കുമെന്ന് പറഞ്ഞാൽ കുട്ടി ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ +1 ജോയിൻ ചെയ്യുന്ന സമയം വരെ പേപ്പർ വായിക്കാനായിട്ട് മോനെ എൻകറേജ് ചെയ്യൂ. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇപ്പോൾ പിള്ളേർ പബ്ലിക് ലൈബ്രറികളിലൊക്കെ പോവുമെന്ന് എനിക്കറിയില്ല. മൊബൈലിൽ നിന്ന് ഷോർട്ട് സ്റ്റോറി എല്ലാം കിട്ടും, പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെയിനാണ്. പേപ്പർ വായിക്കുന്ന ഒരു സുഖം കിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ മിസ്റ്റർ ഷാനവാസിനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ.
0: ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ട് അവൻ പറയുന്നത്, പുതിയ അവനും ഫ്രണ്ട്സുമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, അവന് ലാപ്ടോപ്പ് വേണം, അവന് അവൻ സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കിക്കോളാം.
1: അത് അല്ല, അത് ഇപ്പൊ 16 17 വയസ്സല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. എത്രത്തോളം ഇപ്പൊ തുടക്കത്തിലെ ഈ 16 സാമ്പത്തികമായിട്ട് ബാങ്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ മോനെടുത്ത് പറയൂ, മോനെ നീ 18 വരെ ഒന്ന് ക്ഷമിക്കേ, അറ്റ്ലീസ്റ്റ് ഒരു തെറ്റ് ചെയ്താൽ ജയിലിൽ കയറി കിടക്കാൻ പറ്റണ്ടേ? ഇതിപ്പോ പറ്റൂല കേട്ടോ, ജുവനൈൽ ഇതിൽ കൊണ്ടിടും. അതുകൊണ്ട് മോനെടുത്ത് പറ, 18 വരെ ക്ഷമിക്കുക, ഇഷ്ടംപോലെ കൊല്ലങ്ങളുണ്ട് നമ്മുടെ മുമ്പില്. അത് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാം യൂസ്ലെസ്, വെറും വേസ്റ്റ്. അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. 18 കഴിഞ്ഞ് അവൻ എന്തെങ്കിലും, നമുക്കറിയാലോ അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും 10 കഴിഞ്ഞിട്ട്? പഴയ കാലത്ത് നമ്മൾ അടയ്ക്ക ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങും, പക്ഷെ ആ പയ്യൻ എട്ടാം ക്ലാസ് തൊട്ടേ ബാപ്പയുടെ അപ്പൻ്റെ കൂടെ അടയ്ക്ക പെറുക്കി

0: നടന്നും ശീലമുണ്ട്. ഇതൊന്നും ചെയ്യാതെ സ്കൂളിൽ അമ്മ തരുന്ന ചോറും കൊണ്ടുപോയി കഴിച്ച് തിരിച്ച് വന്നിട്ട് എന്ത് ബിസിനസ് ചെയ്യും? അപ്പോൾ തൽക്കാലം അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും എനിക്ക് വളരെ ഒരു ഇത് തോന്നിയത്, ഇന്ന് വിളിച്ച എല്ലാം അച്ഛന്മാരെയും അപ്പൂപ്പന്മാരാണ്. ഒരു അമ്മയുടെ കോളും ഞാൻ കേട്ടില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും വിളിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു പുതിയ നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ, നല്ല കുടുംബം അന്തരീക്ഷം ഉണ്ടാകട്ടെ. നന്ദി.
1: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാതൃത്വത്തെയും പാരൻറ്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പാരൻറ്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: പി ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച കണ്യാർ കളിപ്പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350-ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു.

0: സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ UDF സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷമുള്ള ആദ്യ യോഗമാണിത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കുടുത്താനം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നു. തൃക്കുടുത്താനം ഡിവിഷൻ അംഗവും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനു ജോബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 6 മാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
1: അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കും. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പങ്ക് ചർച്ച ചെയ്യും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതാണ് യോഗത്തിലെ മറ്റൊരു അജണ്ട.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃതസറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്.

0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. മൂന്നാർ ദേവികുളം റോഡിലുള്ള ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മലനിരകളിലെ തനത് പൂക്കൾക്കൊപ്പം വൈദേശിക പൂക്കളും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 100,000+ ചെടികളിലായി 2,000+ പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഉദ്യാനത്തിൽ പുതുതായി നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റുകൾ, 12D തിയേറ്റർ എന്നിവയുൾപ്പെടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 10 നീളുന്ന പുഷ്പമേളയിൽ രാവിലെ 9 രാത്രി 9 വരെയാണ് പ്രവേശനം.
0: കണ്ണൂർ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതിയുള്ള വ്യക്തി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് നഷ്ടത്തിലും നിഫ്റ്റി നേട്ടത്തിലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം താൽക്കാലികമായി നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണവില കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% കുറഞ്ഞ് ബാരലിന് $108.54 വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും എണ്ണവിപണി ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം മുന്നോട്ടുവെച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സംസാരിക്കുന്ന വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIB വസ്തുതാ പരിശോധന വിഭാഗം കണ്ടെത്തി. ഇത്തരം വീഡിയോകൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ 8799711259 എന്ന നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
5: എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്നത് മസ്തിഷ്കത്തിൽ നിന്നുള്ള വൈദ്യുത പ്രവർത്തനത്തിലുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങൾ മൂലമുള്ള പുനരാവൃതമായ കട്ടവിളക്കുകളാണ് എന്നുള്ളതാണ്. അതായത് ഒരാളെ 24 മണിക്കൂറിനകത്ത്

ഭാഗത്ത് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ തവണ അതിവേഗമായ അപ്രതീക്ഷിതമായ ഇലക്ട്രിക് പാസേജുകൾ പോലെ കട്ടവിളക്കുകൾ പോലെ ഉണ്ടാകുന്നതാണ് എപ്പിലെപ്സി എന്ന അവസ്ഥ. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുഴുവൻ ഭാഗവും കമ്പനം കൊണ്ട് ചലിക്കുന്ന പോലെ അല്ലെങ്കിൽ ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ സമയം ചെറുതായി നോക്കിയിരിക്കലോ, അതായത് എങ്ങും അനങ്ങാതെ പുറത്തുള്ള സംവേദനങ്ങളുമായിട്ടൊന്നും പ്രതികരിക്കാത്ത രീതിയിൽ നോക്കിയിരിക്കലോ പ്രതികരണമില്ലായ്മയോ മറ്റൊരു ലക്ഷണമായി കാണുന്നു. പെട്ടെന്നുള്ള കുഴയൽ, തുമ്മൽ പോലുള്ള ശബ്ദങ്ങൾ ഇവയും മറ്റൊരു ലക്ഷണമാണ്. വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുക, ചുണ്ടുകൾക്ക് നിറമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഓർമ്മക്കുറവ്, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നു. എന്നിരുന്നാലും പ്രകടമായ രീതിയിൽ ഒരു വ്യക്തി കാണിക്കുന്ന ലക്ഷണമെന്ന് പറയുന്നത് കമ്പനം ഉണ്ടാകുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, അത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമോ ശരീരം മുഴുവനായിട്ടോ അത് ഉണ്ടായെന്നിരിക്കാം. ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സിംറ്റമൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു മയക്കം അനുഭവപ്പെട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന രീതിയിലായിരിക്കും ഇവ ഉണ്ടാകുക. എപ്പിലെപ്സിയുടെ കാരണങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ അതിലെ ചില കാരണങ്ങളെപ്പറ്റി വ്യക്തമാക്കാം. ഒന്ന്, ജന്മകാലത്തിൽ മസ്തിഷ്കം വളരുന്നതിലുള്ള തകരാറുണ്ടാവുക, അതായത് കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാത്ത രീതി. മസ്തിഷ്കത്തിലെ രക്തസ്രാവം, ട്യൂമർ അഥവാ ക്യാൻസർ ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ അണുബാധ, ഇവയെല്ലാം മറ്റൊരു കാരണമാണ്. തലയ്ക്കുണ്ടാകുന്ന പരിക്ക്, അത് തുടർച്ചയായി തലയ്ക്ക് പരിക്കുണ്ടാകുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ കാരണം തലയ്ക്കുണ്ടാകുന്ന പരിക്കോ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്തെന്നിരിക്കാം, അതും മറ്റൊരു കാരണമാണ്. ജനിതക കാരണങ്ങളാലും എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം. ചില അവസ്ഥയിൽ പൂർവ്വ സൂചനകൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എപ്പിലെപ്സി എന്ന് പറയുന്ന അവസ്ഥയിലേക്കും വന്നിരിക്കാം, അത് അൺനോൺ ഫാക്ടർ എന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്. പൊതുവെ എപ്പിലെപ്സിയെ തിരിച്ചറിയാനായിട്ടുള്ള ചില ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇഇജി അഥവാ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന ഒരു ഉപാധിയാണ്. തലച്ചോറിൻ്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ പരിശോധിക്കുക എന്നുള്ളതാണ് ഇഇജിയിൽ ചെയ്യുന്നത്. തലച്ചോറിന് ചുറ്റുമുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ചാർജസുകളുടെ സംക്രമണം, അതിനുണ്ടാകുന്ന വേരിയേഷൻസ് എന്നിവ ഇഇജിയിലൂടെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് MRI അഥവാ CT സ്കാൻ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അത് കൂടുതലും ചികിത്സയ്ക്ക് മാത്രമായി എന്നുള്ളതിലുപരി തലയിലുണ്ടാകുന്ന എന്തെങ്കിലും അണുബാധയോ വളർച്ചയോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമാണ് കൂടുതലും ഉപകരിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരിച്ചറിയാനായി ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ അസുഖം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നത് ഇഇജി എന്ന് പറയുന്ന പരിശോധന മാർഗം തന്നെയാണ്. ഇനി ചികിത്സാ മാർഗങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ഏതൊരു വ്യക്തിയും ഈ പറഞ്ഞ രീതിയിലുള്ള ജെർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളവരോ അതല്ലെങ്കിൽ പെട്ടെന്ന് മയങ്ങി വീഴുകയും അതിനുശേഷം തിരിച്ച് പ്രതികരണമില്ലാതിരിക്കുന്ന രീതിയിലുള്ള അവസരങ്ങളിലൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ, അത്തരം ആൾക്കാർ തൊട്ടടുത്തുള്ള ഡോക്ടറിനെ സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ചികിത്സ തേടേണ്ടത് വളരെ ആവശ്യമാണ്. ചികിത്സാ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇവയെ തടയാനായേക്കും, സർജറി കൊണ്ട് തടയാനായേക്കും, നെർവ് സ്റ്റിമുലേഷൻ വഴി ചെയ്യാൻ സാധിച്ചെന്നിരിക്കും. നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണം പോലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയി വരുന്നതിനെ തടയാനും അതിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഹോമിയോപ്പതിയിൽ രോഗിയുടെ സവിശേഷതകൾക്കും സ്വഭാവ രീതികൾക്കും രോഗാവസ്ഥയുടെ പ്രകടനത്തെയും നിർണയിച്ചിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്യപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് രോഗത്തിന് എന്നതിലുപരി വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന തരം മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗിയുടെ ഡീറ്റെയിൽഡ് കേസ് ടേക്കിംഗ് വഴിയായിരിക്കും മരുന്നുകൾ നിശ്ചയിക്കപ്പെടുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ കഴിക്കണം. അതിനോടൊപ്പം ജീവിത സാഹചര്യത്തിലെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിലോടുകൂടി ഉപസ്മാരം എന്ന് പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് വെളിയിലേക്ക് വരാനായി സാധിക്കും. ആ പേഷ്യന്റിൽ വീണ്ടും എപ്പിലെപ്സിക്കുള്ള സാധ്യതകൾ ഉള്ളതിനെ തടയാൻ അയാളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, എപ്പിലെപ്സിയുമായി ബന്ധപ്പെട്ട് ചില സർജറികൾ ചെയ്തുകൊണ്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ, ബിനൈൻ ബ്രെയിൻ ട്യൂമേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാവുന്ന രീതിയിലുള്ള മാലിഗ്നൻ ട്യൂമേഴ്സ് ആണെങ്കിൽ പോലും അത് കൃത്യമായി സർജറി ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ നമുക്ക് തടയാൻ സാധിച്ചെന്നിരിക്കും. മറ്റൊന്ന്, വാഗസ് നെർവ് സ്റ്റിമുലേഷൻ. വാഗസ് നെർവ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ക്രേനിയൽ നെർവ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെർവുകളിൽ ഒന്നാണ്. ശസ്ത്രക്രിയ വഴി ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് വാഗസ് നാഡിയെ എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അങ്ങനെ എപ്പിലെപ്സി ഉണ്ടാകുന്ന അവസ്ഥയെ തടയാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് മസ്തിഷ്കത്തിൽ സിഗ്നലുകൾ കൃത്യമായി അയച്ചുകൊണ്ട് ഈ എപ്പിലെപ്സിയുള്ള സാധ്യതകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന രീതിയിൽ സാധാരണയായി ചെയ്യുന്നത്. ഇനി ഡയറ്റിനെ പറ്റി നോക്കുമ്പോൾ കൂടുതലുള്ള കൊഴുപ്പ് അടങ്ങിയ ഡയറ്റ്

0: കളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് എപ്പിലെപ്സിയുടെ സാധ്യതകളെ ഒരു പരിധിവരെ മാറ്റി നിർത്തിയെന്നിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കം എന്നുള്ളതാണ്. ഉറക്കത്തിന്റെ അളവ് വളരെ കൃത്യമായ രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടത് ഈ അപസ്മാരമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അമിതമായ ശാരീരിക അധ്വാനം ഒന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ഉറക്കവും കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, കൃത്യമായ അളവിലുള്ള വെള്ളം, ഇവയെല്ലാം അത്തരം രോഗികൾ കണ്ടിന്യൂ ചെയ്ത് ജീവിതശൈലിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി മരുന്ന് കഴിച്ച് എപ്പിലെപ്സി മാറ്റി നിർത്തുന്നതിനോടൊപ്പം പിന്നീട് ഒരിക്കലും ലൈഫിലേക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു സാധ്യത ഉണ്ടാവാതിരിക്കാനും ഈ ജീവിതശൈലി കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കുട്ടികളിൽ ഫലപ്രദമായി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. രോഗനിയന്ത്രണത്തിന് നിർബന്ധമായും മരുന്ന് കഴിച്ച് അവയുടെ മരുന്നിൻ്റെ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അമിതമായ ചിന്ത കുറയ്ക്കുക. അമിതമായ ചിന്ത രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, മെൻ്റൽ ടെൻഷൻ കൂട്ടും, ഉറക്കം കുറയ്ക്കും. അപ്പം ഇത്തരം കാര്യങ്ങളെ മാറ്റി നിർത്തിയാൽ അവരുടെ ജീവിതശൈലിയിൽ ഒരു പരിധിവരെ മെൻ്റൽ ഹെൽത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധയും നിയമാനുസൃതമായ നിയന്ത്രണങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. ഒരു കാരണവശാലും മദ്യമോ പുകവലിയോ ഇത്തരം ആൾക്കാർ ഉപയോഗിക്കരുത് എന്നുള്ളതും പ്രധാനമായി പറയട്ടെ. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ചില കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ നിയന്ത്രിക്കപ്പെടാതെ പോകുന്ന ചില പനികൾ അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ അപസ്മാരം തുടങ്ങുന്നത്. അത്തരം കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുകയും പിന്നീട് ഇടവിട്ടിടവിട്ട് ഇതുപോലുള്ള അപസ്മാര ലക്ഷണങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ആ കുട്ടിക്ക് ഒരു എപ്പിലെപ്റ്റിക് ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം. വീണ്ടും പനി വരുമ്പോൾ അത്തരം കുട്ടികളിൽ എപ്പിലെപ്സി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന അവസരത്തിൽ ഡോക്ടറിനെ ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും മരുന്നുകൾ അതിനുതകുന്ന രീതിയിലുള്ളതാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡോക്ടറെ കാണേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന അപസ്മാര സാധ്യതകൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. എപ്പിലെപ്സിക്കുള്ള മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അയാൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി ഡോക്ടറുമായി അത് സംസാരിച്ചിരിക്കണം. പെരുമാറ്റത്തിൽ, ഓർമ്മയിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണപ്പെട്ടാലും ഡോക്ടറുമായി സംസാരിക്കുക തന്നെ വേണം. മരുന്നുകളും ചികിത്സകളും എന്നതിലുപരി ഫാമിലി കൗൺസിലിങ്ങും സെൽഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസും മാനസിക ആരോഗ്യ പിന്തുണയും ഇത്തരം ആൾക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. ഇത്തരം ആൾക്കാരെ ഒഴിവാക്കി നിർത്തപ്പെട്ടാൽ അവർ ഡിപ്രഷനിലേക്ക് പോവുകയും ആ ഡിപ്രഷനിൽ നിന്ന് ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ വരെ ഇത്തരം ആൾക്കാരിൽ ഉണ്ടായെന്നിരിക്കാം. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഒരിക്കലും ഒറ്റപ്പെടുത്താതിരിക്കുക. അതുമല്ല, എപ്പിലെപ്സി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ഇത്തരം ആൾക്കാരിൽ ആവശ്യമുണ്ട്. കാരണം ബ്രീത്തിങ് ചെയ്യാനുള്ള എയർവേ, വായ്, നാക്ക്, മൂക്ക് എന്നിവ ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട് എപ്പിലെപ്സി ഉണ്ടാകുമ്പോൾ. അത്തരം സാധ്യതകളെ മാറ്റാൻ, എയർവേ ക്ലിയർ ആക്കി കൊടുക്കാനൊക്കെ മൂന്നാമതൊരാളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ളതോ കൂടെ ജോലി ചെയ്യുന്നതോ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കും ഇത്തരം കൗൺസിലിങ്ങുകളും ട്രെയിനിങ്ങുകളും ഉണ്ടാകുന്നത് അത് ഡോക്ടറെ കണ്ടുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ ഉള്ളത് മാനസികാരോഗ്യ പിന്തുണ, അത് ഫാമിലിയുടെ ഭാഗത്ത് നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും തീർച്ചയായും ഉണ്ടാവണം. ഹോമിയോപ്പതി മേഖലയെപ്പറ്റി നോക്കുമ്പോൾ പല എപ്പിലെപ്റ്റിക് കേസുകളും ഫലപ്രദമായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ ഇടവിട്ടുണ്ടാകുന്ന എപ്പിലെപ്സി, അത് പനിക്കൊപ്പമാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഉണ്ടാകുന്ന അപസ്മാര സാധ്യതകളെ വളരെ നല്ല രീതിയിൽ ചികിത്സിക്കാൻ ഹോമിയോപ്പതി മെഡിസിൻസിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ ഓർമ്മിക്കുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കേസുകൾ തീർച്ചയായും ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ സമീപിച്ച് നിങ്ങൾക്ക് മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ്.
1: അപസ്മാരവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന്

0: സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യാ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എം എൽ എയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്ത് വന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ

0: ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണി വരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 1560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം യു എൻ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലുടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: സമയം 1 മണി. ആകാശവാണി തൃശൂർ. പ്രിയഗീതം. പ്രിയഗീതത്തിൽ ഇന്നാദ്യം രതീഷ് മഞ്ഞപ്രയുടെ ഇഷ്ടഗാനം. ചിത്രം മുത്തോടുമുത്ത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. യേശുദാസും ജാനകിയും പാടിയതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പിക് പോക്കറ്റ്, രചന പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം MK അർജുനൻ. ഗാനത്തിനായി

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: മണലൂരിൽ നിന്നും ബിന്ദു ശിവദാസിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ചോറ്റാനിക്കരാമ. വരികൾ ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ, യേശുദാസും പി സുശീലയും പാടിയതാണ്.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
2: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
3: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
4: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് അലിയുടെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ധ്വനി. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു സരസ്വതി ഉണ്ണികൃഷ്ണൻ കുന്നത്തങ്ങാടിയിൽ നിന്നും.

0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
4: പ്രിയഗീതത്തിൽ ഇനി ചെമ്പൂക്കാവ് MG റോഡിൽ നിന്നും, ക്ഷമിക്കണം, MG നഗറിൽ നിന്നും AM ജോണി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രചന ദേവദാസ്, സംഗീതം ശ്യാം, P. ജയചന്ദ്രൻ പാടിയത്. ചിത്രം രാധ എന്ന പെൺകുട്ടി.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, ശങ്കർ ഗണേശന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം അയലത്തെ സുന്ദരി. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു കുറ്റിപ്പുറത്ത് നിന്നും ജാനകി മേനോൻ. ഈ ഗാനം സുഹൃത്തായ ദേവകി രാങ്ങാട്ടൂരിന് സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഗാനമിതാ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: പ്രിയഗീതത്തിൽ ഇനി കൊടുങ്ങല്ലൂരിൽ നിന്നും ദിവ്യ സന്തോഷിന്റെ ഇഷ്ടഗാനം. ചിത്രം കളിയാട്ടം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത്.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: നെറ്റിശ്ശേരിയിൽ നിന്നും സേറ, സിയോൺ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഗൗരി ശങ്കരം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം അനിയത്തിപ്പറ പ്രാവ്. ഗാനത്തിനായി കാത്തിരിക്കുന്നു ധന്യ കൂനത്തറയിൽ നിന്നും. ഈ ഗാനം April 19 വിവാഹവാർഷികം ആഘോഷിച്ച അനിയത്തി ബബിതയ്ക്കും ജഗദീഷിനും സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാനത്തിലേക്ക്.

റോബിൻ തിരുമല രചനയും സംഗീതവും നിർവഹിച്ച് നജീം അർഷാദ്, ജോത്സ്ന എന്നിവർ പാടിയത്. ചിത്രം ചെമ്പട. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പി ആർ നാരായണൻ, കൽപ്പാത്തിയിൽ നിന്നും.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസ് ജോത്സ്ന എന്നിവർ പാടിയത്. ചിത്രം മനസ്സിനക്കരെ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ലതിക കുറ്റമുക്ക്.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേശാടനം. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു അക്ഷര ബാലകൃഷ്ണൻ, മലഞ്ചിറ്റി.

പ്രിയഗീതം സമാപിച്ചു. ഇനിയും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO 6806631.

0: नमस्कार, आकाशवाणी से दोपहर समाचार के साथ मैं लवलीन निगम। प्रधानमंत्री नरेंद्र मोदी और वियतनाम के राष्ट्रपति तो लाम के बीच नई दिल्ली में वार्ता हुई। डिजिटल प्रौद्योगिकी, दुर्लभ खनिजों और चिकित्सीय उत्पादों से जुड़े विनियमन के क्षेत्र में कई समझौतों का आदान प्रदान हुआ। तमिलनाडु में टीवीके पार्टी के पास बहुमत का आंकड़ा न होने के बावजूद सरकार बनाने को लेकर दावा पेश करने के साथ राजनीतिक गतिविधियां तेज। असम के मुख्यमंत्री हेमंत बिस्व शर्मा ने त्यागपत्र दिया, नई सरकार का शपथ ग्रहण 11 मई के बाद। भारत और यूरोपीय संघ ने ईवी बैटरी पुनर्चक्रण क्षमता को मजबूत करने के लिए संयुक्त पहल का शुभारंभ किया।
1: സഹോദരിയെയും കൊല്ലുന്നു, മനസാക്ഷിക്കുത്തിൽ നീറുന്ന അയാൾ പലിശക്കാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും വിജനമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 ദിവസമായി അയാൾ പനിച്ചുകിടന്ന പിച്ചുംബെയും പറയുകയാണ്. താൻ ചെയ്തതുപോലുള്ള അതിക്രമങ്ങൾ മറ്റു പലരും വേറെ പലർക്കുമെതിരെ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കുഴഞ്ഞുമറിയുകയാണ്. പരിചാരിക നസ്താസിയോടും സുഹൃത്ത് റസുമുഹിനോടുമൊക്കെ എന്തൊക്കെ അയാൾ വിളിച്ചു പറയുമോ ആവോ. നാടകം തുടർന്ന് കേൾക്കുക.
2: പേടിക്കണ്ട, ഞാനാണ് നസ്താസിയ. നിങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പനി പിടിച്ച് വിറയ്ക്കുന്നുണ്ടെങ്കിലും ദിവസം മുഴുവൻ പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നില്ലേ?
3: നസ്താസിയ, എന്തിനാണവർ വീട്ടുടമസ്ഥയെ അടിച്ചത്?
2: ആര് വീട്ടുടമസ്ഥയെ അടിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
3: ഇപ്പോൾ

0: ഇപ്പോഴ് അരമണിക്കൂർ മുമ്പ് ജലിയ പെട്രോവിച്ച് പോലീസ് സൂപ്രണ്ട് കോണിപ്പടിയിൽ വെച്ച് അയാൾ എന്തിനാണ് അവരെ ഭീകരമായി മർദ്ദിച്ചത്? എന്തിനാണ് അയാൾ ഇവിടെ വന്നത്?
1: എന്താണ് നിക്കോ നിങ്ങൾ ഈ പറയുന്നത്? ആര് വന്നെന്നാണ്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ആരും വന്നില്ലല്ലോ. നിക്കോ, നിങ്ങൾക്ക് എന്ത് പറ്റി?
0: അല്ല, വന്നു വന്നു, ഞാൻ ശബ്ദം കേട്ടതാ.
2: വന്നില്ല, ഭ്രാന്ത് പറയാതെ.
0: അല്ല, എന്താണ് നീ എന്നെങ്ങനെ തുറിച്ചു നോക്കുന്നത്? രക്തം രക്തം ഞാൻ കണ്ടതാണ്.
1: രക്തമോ? എന്ത് രക്തം?
0: അല്ല, അവരുടെ രക്തം.
1: വീട്ടുടമസ്ഥ ആരും അടിച്ചിട്ടില്ല.
0: ഞാൻ കേട്ടതാ. ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. പോലീസ് സൂപ്രണ്ട് ഇവിടെ വന്നിരുന്നു. എല്ലാ മുറിയിൽ നിന്നും ആളുകൾ കോണിപ്പടിയിലേക്ക് ഓടി വന്നു.
1: ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം രക്തമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായതാണ്.
0: എന്തേ പറയുന്നേ?
1: അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോ അത് കട്ട പിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സങ്കൽപ്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
0: എനിക്ക് നല്ല ദാഹമുണ്ട്.
1: ദാ വെള്ളം.
0: വയ്യ വയ്യ, ഞാൻ ഉറങ്ങട്ടെ. ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോ പൊയ്ക്കോ.

0: നിങ്ങൾ ആരാണ്?
1: ഞാൻ രസ്മിഹിൻ. ഇത്രയും വേഗം മറന്നുപോയോ? നിന്റെ ചങ്ങാതി.
0: രസ്മിഹിൻ,
1: എന്തൊരു മുറിയാണിത്! ശരിക്കും ഗുഹ തന്നെ. നീ ഇതിനെയാണോ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്? അല്ല, നിനക്ക് ബോധം വന്നു അല്ലേ?
0: ഇപ്പോ ഉണർന്നേ ഉള്ളൂ. ബോധം കെട്ടുറങ്ങിയായിരുന്നു. അല്ല, നിങ്ങള് ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ.
1: നിനക്ക് മനസ്സിലായി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലെന്നോ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രസ്മിഹിൻ, ഞാനൊരു വിദ്യാർത്ഥിയും ഒരു മാന്യന്റെ പുത്രനുമാണ്. നിനക്കിപ്പോ മനസ്സിലായോ?
0: ശരി, കൂടെയുള്ളത് ആരാ?
1: ഇത് വ്യാപാരിയായ ഷെലോപ്പിന്റെ സഹായി. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാണ്.
0: അതെയോ? ഇരിക്കെ.
1: നിനക്ക് ബോധം കിട്ടിയതിൽ സന്തോഷം. കഴിഞ്ഞ 2-3 ദിവസമായി നീ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിന്റെ ജോലിക്കാരി പറഞ്ഞു. നിന്നെ പരിശോധിക്കാനായി ഡോക്ടർ സോസിമോവിനെ ഞാൻ 2 പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ സോസിമോവിനെ? അയാൾ നിന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടും നിനക്കിപ്പോ എന്താണ് കുഴപ്പം?
0: ഇതാരാണ് കൂടെയുള്ളയാൾ? എന്തിനാ ഇവിടെ വന്നത്?
1: ഇയാൾ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുറച്ച് പണം നിനക്ക് തരാൻ വന്നതാണ്.
2: ഇപ്പോൾ സ്വബോധത്തോടെയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ എൻ്റെ കൈവശമുള്ള 35 രൂപയിൽ ഞാൻ തരാം. നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥന

0: തിരിച്ചു കൊടുത്തയച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തുകയാണിത്. നിങ്ങൾക്ക് കാര്യങ്ങളിപ്പോ മനസ്സിലായി കാണുമല്ലോ.
1: മനസ്സിലായി.
0: ഇതിലൊപ്പിട്ട് പണം വാങ്ങൂ.
2: നിക്കോ, നീ ഒന്ന് എണീറ്റിരിക്കേ. ദേ പേന എടുത്ത് അയാൾക്ക് വേണ്ടി റസ്കോൾനിക്കോവ് എന്നെഴുത്. നിക്കോവ്, പണമാണ് നമുക്കിപ്പോ പ്രധാനം.
1: എനിക്ക് ആവശ്യമില്ല.
2: എന്ത്, പണം വേണ്ടെന്നോ?
1: ഇല്ല, ഞാൻ ഒപ്പിടില്ല.
2: ഒപ്പിടാതെ പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്?
1: എനിക്ക് ആ പണം ആവശ്യമില്ല. എനിക്ക് വേണ്ട.
2: ഈ പണം വേണ്ടെന്നോ? നിക്കോ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്! ഞാൻ സാക്ഷി നിൽക്കാം, അമ്മ കൊടുത്തയച്ചതല്ലേ.
1: എനിക്ക് വേണ്ട. പണം കൊണ്ട് പൊയ്ക്കോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
0: ശരി, എന്നാൽ ഞാൻ മറ്റൊരു സമയം വരാം.
1: വേണ്ട, ഇനി വരികയേ വേണ്ട.
0: അല്ല, ഇവിടെ കൊടുത്തിട്ട് പോകാം. വന്നതല്ലേ.
2: നിക്കോ, നീ ഇയാളെ ഇവിടെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കരുത്. ഇയാൾ കാത്തു നിൽക്കുകയാണ്. നീ ഈ പണം വാങ്ങ്.
1: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പണം വേണ്ടെന്ന്?
2: അങ്ങനെ പറഞ്ഞ പറ്റില്ല, പണം വാങ്ങണം. ദേ, നീ ഈ പേന കൊണ്ട് ഒപ്പിട്.
1: ശല്യമായല്ലോ. ഞാനോ, ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടോളാം. എനിക്ക് എനിക്ക് ആരുടെ സഹായം വേണ്ട.
0: ശരി, ഇതാ പണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
2: നിക്കോ, നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എടാ, നിനക്ക് വിശക്കുന്നില്ലേ?
1: ഉണ്ട്.
2: ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടോ?
1: ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. നസ്താസി വന്നല്ലോ, അവളോട് ചോദിക്കാം. നീ എവിടെയായിരുന്നു?
3: ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു.
2: എനിക്ക് കുറച്ച് ചായ വേണം നസ്താസിയ.
3: ചായയോ സൂപ്പോ എന്താന്ന് വെച്ചാ കുടിക്കുക, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
1: എന്റെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
3: ഇല്ല പോലും, രണ്ടു ദിവസമായി ബോധവും പൊക്കണോ ഇല്ലാതെ എന്തുമായിരുന്നു? എന്താണ് ആളുകളോട് പറഞ്ഞതെന്ന് വല്ല വെളിവും ഉണ്ടോ നിങ്ങക്ക്?
2: അന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ പെരുമാറി തോർക്കുമ്പോ ഒരു ഒറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. വിലാസം പോലും തരാതെ കടന്നു കളഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത കോപം വന്നു. എങ്ങനെയും നിന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ ഞൊടിയിട മതി നിക്കോവ്. നീ കരുതി ഞാൻ കണ്ടുപിടിക്കൽ നല്ലട. നീ ഏത് നരകത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും.
1: എന്നാലും പറ, നീ എങ്ങനെ ഇവിടം കണ്ടുപിടിച്ചു?
2: നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ.
1: അതെയോ, എങ്ങനെ? കേൾക്കട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, കൂടാതെ വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:10.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. കല്യാണി രാഗത്തിൽ ഭജരേ രേ ചിത്ത, മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി, മിശ്രചാപ്പുതാളം.

0: കുളപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, തൃക്കാക്കര വയ്യൻ ശാന്താറാം ഗഞ്ചിറ. സ്വരസാഗരം സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: ആകാശവാണി തൃശൂർ. ഇനി 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരുനേതാക്കളും ചർച്ച നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ വികസനത്തിനൊപ്പം പൈതൃകത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിനോട് നന്ദി രേഖപ്പെടുത്തുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔപചാരിക സ്വീകരണം നൽകിയിരുന്നു. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷം മന്ത്രിസഭ രൂപീകരിക്കുന്നതിനായി ഗവർണറെ സമീപിക്കുമെന്ന് UDF നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അജണ്ടയാക്കിയ യോഗത്തിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച്

0: കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്ന് 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. ടി വി കെക്ക് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 5 MLA മാരാണ് കോൺഗ്രസിന് തമിഴ്നാട്ടിലുള്ളത്. കോൺഗ്രസ് തീരുമാനത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് ഡി എം കെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് സംസ്ഥാനത്തെത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാലതാമസമില്ലാതെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് എൻ ഡി എ അസമിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ളൈ അതിയിൽ വിമാനം പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ളൈ അതിൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെയാണ് 350 തീർത്ഥാടകരുമായി 2 സർവീസ്. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ് 5:25. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം ഇതാ ഒരു ധിക്കാരി. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ.

സമയം 4 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഭഗവതി, ദീപാവലി എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആ ദിവസം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: അച്ചാരം അമ്മിണി, ഓശാരം ഓമന, ഈ ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും ആലപിച്ചത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ചിത്രം അജ്ഞാതവാസം. ഗായകർ യേശുദാസ്, ഐരൂർ സദാശിവൻ, ബി വസന്ത എന്നിവർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. ഈണം പകർന്നത് MK അർജുനൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം, പി ജയചന്ദ്രൻ, പട്ടം സദൻ, എൽ ആർ ഈശ്വരി എന്നിവരുടെ ആലാപനം. ചിത്രം ധീരസമീരെ യമുന തീരെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6 മണിക്ക് കേൾക്കാം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ. ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനല്ലൂരിലെ ഹിന്ദി അധ്യാപകനായ ശബരിനാഥ് വി പി. പഠിക്കുന്നത് ആരാധന നീള നായർ.
1: നമസ്തേ ഗുരുജി.
2: നമസ്തേ ബച്ചോ ജി. ആപ്കാ ശുഭനാം ക്യാ ഹേ?
1: മേ ആരാധന.
3: മേ നീള
2: ജി. അച്ഛാ, ആജ് ഹം ദസ്വീ കക്ഷാ കെ ഇക്കായി 5 പ്രകാശ് കി ഓർ നാമക് യൂണിറ്റ് കെ പരി ലഡ്കി പാഠ് പഠനേ ജാ രഹേ ഹേ. തോ ഈസ് പാഠ് കെ ബാരേ മേ ആപ്കോ കുച്ച് ജാൻകാരി ദേക്കർ മേ ആജ് കി കക്ഷ ശുരു കർത്താ ഹും. ജി ബച്ചാ, ധ്യാൻ സേ സുന്ന, പേലേ മേ ആപ്കോ മലയാളം മേ ബത്താത്താ ഹും. ജീവിതം നമ്മെ എന്തെല്ലാം പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്, അവ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. യുദ്ധസമയത്ത് ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഹർമൻ പിന്നീട് യുവാവായി നല്ല ജീവിതം നയിക്കുമ്പോഴും പഴയ ഓർമ്മകളുടെ തടവിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ കഥ പരിയിലടുക്കി മാലാഖ പെൺകുട്ടി എന്ന പാഠമാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഈ പരിയിലടുക്കി എന്ന പാഠം ഹിന്ദിയിലേക്ക് തർജ്ജമ നടത്തിയിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന എഴുത്തുകാരനാണ്. ലോറി ഫ്രീഡ്മാൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അതേസമയം ഇതിനെ ഹിന്ദിയിലേക്ക് അനുവാദം നടത്തിയ അരവിന്ദ് ഗുപ്ത കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ ഓർ വേ ഭാരത് കെ ഖിലൗന ആവിഷ്കാരക് ഏവം വിജ്ഞാൻ പ്രസാരക് കെ രൂപ് മേ ഭി വേ പ്രഖ്യാത ഹെ വേ ഗാന്ധിവാദി വിചാർധാര കെ വ്യക്തി ഭി ഹെ ഓർ അരവിന്ദ് ഗുപ്ത അധ്യാപക് ഇഞ്ചിനീയർ ഓർ അനുവാദക് ഭി ഹെ. തോ ഹം സീതേ പാഴിക്ക് ഓർ ജാത്തേ ഹേ. പരിയിലടുക്കി മാലാഖ പെൺകുട്ടി. യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമാന്റെ കഥയാണ് പരിയിലടുക്കി. തോ പാഠ് ശുരു കർത്തേ ഹേ. തോ ആരാധന ആ പഠിയെ പെഹലെ ഗദ്യാംശ്.
1: മഹിളായി ബച്ചേ ദായ് ഓർ പുരുഷ് ബൈ ഓർ ജൂതേ ബച്നേ ലഗേ ബന്ദൂകെ തന്നേ ലഗേ ആദേശ് ജാരി കിയേ ഗയേ ചീകെ ഊപ്പർ ഉട്ടി ഓർ ടണ്ടി സുബാ കി ഹവാ മേ ധുവേ കെ ഗുബാർ കി തര ഗായബ് ഹോ ഗയി. मैं अपने उम्र के हिसाब से काफी ऊंचा था, लेकिन फिर भी मैं 11 साल का एक लड़का था. मैं अब अपनी माँ के पतले शरीर से लिपटा गया. माँ, मैं तुम्हारे साथ ही चलूंगा, मैं फुसफुसाया. पर माँ ने मुझे अपने बड़ी भाइयों की ओर धकेल दिया और वो खुद एक कुली ट्रेन के बोगी की ओर चल पड़ी. आंखें आगे की ओर, शरीर अकड़ा हुआ, सिर ऊंचा. हरमन, माँ ने कहा, अब समय आ गया है कि तुम्हारे एक आदमी बनने का. वह आखिरी बार था जब मैंने अपनी माँ को देखा. जब मेरी बारी आई तो मेरी ट्रेन तेजी से आगे बढ़ रही थी. ट्रेन मुझे ली गई. गर्म शरीर, गर्म आंसू मुझे जगत रहे थे. मेरा दिमाग शब्दों से भर गया. माँ,
2: अब आप शुरू करो.
3: महिलाएं बच्चे दाई और पुरुष बाई और जूते बजले लगे बंदूके तनने लगी आदेश जारी किए गए चींगे ऊपर उड़ी और ठंडी सुबह की हवा में धुए के गुब्बारे के तरह

0: गायब हो गई। मेम अपनी उम्र के हिसाब से काफी ऊंचा दा, लेकिन फिर भी मेम 11 साल का एक लड़का दा। मेम अपनी माम के पतले शरीर से लिपट गया। माम, मैं तुम्हारे साथ ही चलूंगा, मेम फुसफुसाया।
1: जी अच्छा, महिलाएं बच्चे दाई और पुरुष बाई और, സ്ത്രീകളും കുട്ടികളും വലതുവശത്ത്, പുരുഷന്മാർ ഇടതുവശത്ത്. ജൂത്തെ ബജനെ ലഗി, ബന്ദൂക്കേ തന്നെ ലഗി. ബൂട്ടുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. തോക്കുകൾ വെടിയുതിർക്കാൻ തയ്യാറായി തുടങ്ങി. ആദേശ് ജാരി കിയാ ജായ്, ആജ്ഞകൾ തുടർന്നു വന്നു. ടീഖേ ഊപ്പർ ഉഠി അവർ ഠണ്ടി സുബഹ്കി ഹവാമേ ധുവേങ്കി ഗുബാർക്കി തരഹ് ഗായബ് ഹോകൈ. നിലവിളികൾ ഉയരുകയും തണുത്ത പ്രഭാതത്തിലെ വായുവിൽ കാറ്റിൽ പറക്കുന്ന പുക പോലെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മേ അപ്പനി ഉമ്രക്കെ ഹിസാബ് സേ കാഫി ഊഞ്ചാ ഥാ ലേക്കിൻ ഫിർഭി മേ ഗ്യാര സാൽക്കാ ഏക് ലഡ്ക്കാ ഥാ. എനിക്ക് എൻ്റെ പ്രായത്തെക്കാൾ കൂടുതൽ പൊക്കമുണ്ടായിരുന്നു. എന്നാലും ഞാൻ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി ആയിരുന്നു. മേ അപ്പനി മാംകെ പത്തലേ ശരീർ സേ ലിപട് ഗയാ മാ മേ തുമാരെ സാഥി ചലൂങ്ക മേ ഫുസ്ഫുസായ. ഞാൻ എൻ്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു. അമ്മേ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരും, ഞാൻ പെറുപെറുത്തു. പർ മാ മുഛേ അപ്പനെ ബഡേ ഭായിക്ക് ഓർ ധക്കേൽ ദിയ ഓർ വേ ഖുദ് ഏക് ഖുലി ട്രെയിൻ കി ബോഗിക്ക് ഓർ ചൽപ്പടി. പക്ഷേ അമ്മ എന്നെ എൻ്റെ മുതിർന്ന സഹോദരങ്ങളുടെ നേരെ തള്ളിവിടുകയും തുറന്നു കിടന്ന ഒരു ട്രെയിനിൻ്റെ ബോഗിയിലേക്ക് തനിയെ നടന്നു പോവുകയും ചെയ്തു. ആംഖേം ആഗേക്ക് ഓർ ശരീർ അക്കടാഹുവ സിർ ഊഞ്ച ഹർമൻ മാംനെ കഹ അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക് ആത്മി ബെന്നേക്ക. കണ്ണുകൾ മുന്നോട്ട്, ശരീരം സ്തബ്ധമായി, തല ഉയർന്ന് ഹർമൻ അമ്മ പറഞ്ഞു, നിനക്കൊരു മനുഷ്യനാകാനുള്ള സമയമായി. ഞാൻ എൻ്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അബ് സമയ് ആകയാഹേ തുമാരെ ഏകാത്മി ബന്നേക്ക വഹ് ആഖിരി ബാർധ ജബ് മേനെ അപിനി മാംകോ ദേഖ. ഞാൻ എൻ്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അപ്പോൾ ഇവിടെ ഹർമൻ അമ്മയുമായി വേർപിരിയുന്ന ആ സമയമാണ്, ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏകാത്മി ബന്നേക്ക തോ മാമിനെ ഏസാ ക്യോ കഹാ ഹോക, അമ്മ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. അബ് സമയ് ആകയാഹകി തുമാരെ ഏക് ആത്മി ബന്നേക്ക മാമിനെ ഏസാ ക്യോ കഹാ ഹോക. ഹർമൻ സദാ മാംസേ ലിപട്കർ ചൽത്താഥ, ഹർമൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുമായിരുന്നു. യുദ്ധസമയത്ത് അവനെ ക്യാമ്പിൽ അയക്കാനായി യാത്രയയപ്പ് നൽകിയപ്പോൾ അവനിൽ ഉത്സാഹം നിറയ്ക്കാനായിരിക്കാം. ഉസ്മയും ആജ് ഉത്സാഹ് ഭർണയക്കേലിയെ മാമിനെ ഏസാ കഹാവുക, അവൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുന്ന കുട്ടിയാണ്. യുദ്ധസമയത്ത് അവനെ ക്യാമ്പിൽ അയക്കാനായി യാത്രയയപ്പ് നൽകിയപ്പോൾ അവനിൽ ഉത്സാഹം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ആരാധന ബതാ സക്തി ഹേ കി അബ് സമയ് ആകയാ ഹെ കി തുമാരെ ഏക് ആത്മി ബന്നേക്ക മാമിനെ ഏസാ ക്യോ കഹാ ഹോക.
2: ദേശ് മേ യുദ്ധ് കി ഭീഷണ സ്ഥിതി തീ, ലോഗോ കാ ജീവൻ ബൂരി തരഹ പിട്ടാ താ. ഇസ് സ്ഥിതി മേ യഹ മാ അപ്നേ ബേട്ടേ ഹർമൻ കോ സംജാതി ഹേ കി തും അബ് കേവൽ 11 സാൽ കാ ലഡ്ക നഹീ രഹ സക്തി, അർത്ഥാത് അബ് ഉസെ ബഡേ ലോഗോ കി തരഹ യുദ്ധ് കി പരിസ്ഥിതി കാ സാമന കർനേ കാ സമയ ആ ഗയാ ഹേ. അബ് വ അപ്നേ മാ സേ ഭീ അലഗ് ഹോനേ വാലാ ഹേ.
1: जी अच्छा, तो निला बताओ, आज समय आ गया है कि तुम्हारे एक आदमी बनने का, माम ने ऐसा क्यों कहा होगा?
0: हरमन सदा माम से लिपट कर चलता था। युद्ध के समय उसे कैंप में बेचने के लिए विदा वक्त उसमें
1: आग भरने के लिए, आग भरने के लिए अवन उत्साह നടക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞു. तो अगले गद्यांश की ओर हम जाते हैं, आराधना शुरू करो।
2: गुरुजी, उसके पहले मुझे एक सवाल था आपसे पूछने के लिए।
1: हां जी, पूछो।
2: माँ के इस फैसले से क्या भावना प्रकट होती है?
1: इसमें माम का त्याग और बच्चे के भविष्य के चिंता हमें दिखाई देती है। दूसरा कोई शंका है?
2: हाँ, एक और। वह आखिरी बार था, इस पंक्ति का क्या महत्व है?
1: इस पंक्ति माम बेटे की अंतिम मुलाकात को दर्शाती है, जो बहुत भावुक है।
2: ओके सर।
1: जी अच्छा, तो आप अगले गद्यांश को पढ़ो।
2: जब मेरी बारी आई तो मेरी ट्रेन तेजी से आगे बढ़ रही थी। ट्रेन मुझे ले गई, गर्म शरीर गर्म आंसू मुझे जगत रहे थे। मेरे दिमाग शब्दों से भर गया। माँ, मैं कहाँ जा रहा हूँ? माँ, मुझे क्या करना है? माँ, मेरी देखभाल कौन करेगा? माँ, मैंने इंतजार किया, अपनी माँ के जवाब का इंतजार किया।
1: जी अच्छा, अब निला आप पढ़िए।
0: जब मेरी बारी आई तो मेरी ट्रेन केसी से आगे बढ़ रहती थी। ट्रेन मुझे ले गई, गर्म शरीर गर्म आंसू मुझे जगत रहे थे। मेरे दिमाग शब्दों उसे फर्क गया। माम, मेम कहाँ जा रहे हो? माम, मुझे क्या करना है? माम, मेरी देखभाल कौन करेगा? माम, मैंने इंतजार किया, अपनी माम के जवाब का इंतजार किया।
1: जब मेरी बारी आई तो मेरी

0: ട്രെയിൻ തേസി സെ ആകെ ബഡ്രഹീതി. എൻ്റെ ഊഴം വന്നു. മേരി, ട്രെയിൻ തേസി സെ ആകെ ബഡ്രഹീതി. എൻ്റെ ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുഷേ ട്രെയിൻ ലേഗേ. ഗർമ്മ ശരീർ ഗരം ആസു മുഷേ ജഗട് രഹേഥേ. മേരെ ദിമാഗ് ശബ്ദവംസേ ഭർഗയ. ട്രെയിൻ എന്നെ കൊണ്ടുപോയി. ചൂടുള്ള ശരീരവും ചൂട് കണ്ണീരും എന്നെ വരിഞ്ഞു മുറങ്ങി. എൻ്റെ തലച്ചോറ് വാക്കുകളാൽ നിറഞ്ഞു. അമ്മേ, മേനെ പൂച്ച, മേ കഹാൻ ജാരഹാഹു മാം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ? മുഷേ ക്യാ കർണാ ഹേ മാം. എനിക്കെന്താണ് ചെയ്യാനുള്ളത് അമ്മേ? മേരി ദേഖ്ഭാൽ കോൻ കരേഗ മാം. എന്നെ ആര് സംരക്ഷിക്കും അമ്മേ? മേനെ ഇന്തസാർക്കിയ അപ്പനി മാം കെ ജവാബ് ഖാ ഇന്തസാർക്കിയ. ഞാൻ കാത്തിരുന്നു എന്റെ അമ്മയുടെ മറുപടി പ്രതീക്ഷിച്ച്. ബാക്കി പഠോ.
1: ജബ് ട്രെയിൻ റുക്കി തോ ഗാർഡ് നെ മേരി ബാ പക്ഡി ഉസ്നെ മുജേ അന്ധേരേ മേ ഉതാർ ദിയ. രാത് കി ഹവാ മേ ഗോലിയോ കി ആവാസ് ഗൂജ്നെ ലഗേ. മേരെ കപ്ഡേ ഉതാർ ദിയ ഗയെ ഔർ മേരി തലാശി ലീ ഗയി. മുജേ ഏക് യൂണിഫോം ഔർ കാം സൗഫാ ഗയ. ബാരക് മേ ജാഓ ഏക് ഗാർഡ് ചില്ലായ. മേരെ പേർ ആഗെ ബഡേ. മേരാ ശരീർ ആസൂ സെ ബഡ് ഗയ. മേരെ ചാരോ ഓർ ചവിയ ഗൂം രഹീ തി. മേരി മാ കാനാ ബനാ രഹീ തി. മേരെ പിതാ പിയാനോ ബജാ രഹേ തേ. മേരാ കുത്ത മേരി ബഗൽ മേ ലിപ്ടാ ഹുവാ താ. മേനെ അപ്നേ ഭായി കോ കസ് കർ പക്കറ്റ് ലിയാ.
0: ചേച്ചാ നിളാ പഠിയേ.
2: ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നേ മേരെ ബാഹ് പക്ഡി ഉസ്നെ മുഝേ അന്ധേരേ മേം ഉദാർ ദിയ. രാത് കി ഹവാ മേം ഗോലിയോം കി ആവാസ് ഗൂജ്നെ ലഗി. മേരി കപ്ഡേ ഉദാർ ദിയ ഗയ ഔർ മേരി തലാസി ലീ ഗയി. മുഝേ ഏക് യൂണിഫോം ഔർ കാം സൗംഭാ ഗയ. ബൈരക് മേം ജോ ഏക് ഗാർഡ് ചില്ലായ. മേരെ പൈർ ആഗെ ബഡേ. മേരെ ശരീർ ആസോം സെ ഫർ ഗയ. മേരെ ചാരോ ഓർ ചെവിയോം ആംഖോം രഹീ ദി. മേരി മാം ഖാനാ ബനാ രഹീ ദി. മേരി പിതാ പിയാനോ ബജാ രഹീ ദി. മേരാ കുത്ത മേരി ബഗൽ മേം ലിപ്ടാ ഹുവാ ധാ. മേനെ അപ്നെ ഭായി കോ കസ്കർ പകഡ് ലിയ.
0: ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നെ മേരി ബാഹ് പകഡി ഉസ്നെ മുഝേ അന്ധേരേ മേ ഉതാർ ദിയ. ട്രെയിൻ നിന്നപ്പോൾ ഗാർഡ് എന്റെ കയ്യിൽ പിടിച്ചു. ഉസ്നെ മുഝേ അന്ധേരേ മേ ഉതാർ ദിയ. അയാൾ എന്നെ ഇരുട്ടിൽ ഇറക്കി വിട്ടു. രാത് കി ഹവാ മേ ഗോലിയോ കി ആവാസ് ഗൂഞ്ചിനെ ലഗി. രാത്രിയിലെ കാറ്റിൽ വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. മേരെ കപ്പടേ ഉതാർ ദിയകേ. എൻ്റെ വസ്ത്രങ്ങൾ ഊരുകയും അവർ മേരി തലാശീലിയുകയും എന്നെ പരിശോധിക്കുകയും ചെയ്തു. മുഷേ ഏക് യൂണിഫോം ഔർ കാം സൗംഭാഗയ. എനിക്ക് ഒരു യൂണിഫോമും അതോടൊപ്പം ജോലിയും എന്നെ ഏൽപ്പിച്ചു. ഉന്നോനെ കഹാ ബാരക്മേയും ജാവോ ഏക് ഗാർഡിനെ ചില്ലായ. ഒരു ഗാർഡ് പറഞ്ഞു ബാരക്കിലേക്ക് പോവുക. ഗാർഡിനെ ചില്ലായ. മേരെ പയർ ആകെ ബഡേ. മേരെ ശരീർ ആസോസെ ഭർഗയ. എൻ്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി. എൻ്റെ കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. മേരി മാ ഖാനാ ബനാ രഹീധി. മേരെ പിതാ പിയാനോ ബജാ രഹേധേ. എൻ്റെ അമ്മ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നു. എൻ്റെ അച്ഛൻ പിയാനോ വായിക്കുകയായിരുന്നു. മേരെ കുത്ത മേരെ ബഗൽ മേ ലിപ്പട്ടാഹു ആധ. എൻ്റെ നായ എൻ്റെ വശത്ത് ഇരിക്കുകയായിരുന്നു. മേനെ അപ്പിനെ ഭായിക്കോ കസ്കർ പകലിയ. ഞാൻ എൻ്റെ സഹോദരനെ മുറുകെ കെട്ടിപ്പിടിച്ചു. തോ ആകെ പഠോ ആരാധന.
1: ഗുരുജി മുജേ ഏക് ഓർ ഡൗട്ട് താ. ഹർമൻ കി ഇൻ ചവിയും സേ ക്യാ ഭാവ് പ്രകട് ഹോതേ ഹേ.
0: തോ ഇസ്സേ ആപ്കാ സവാൽ ബഹുത് അച്ഛാ ഹേ. ഇസ്സേ ഉസ്കേ മൻ കാ ദുഃഖ് അകേലാപൻ ഔർ പരിവാർ കേ പ്രതി പ്രേം ദിഖ്താ ഹേ.
1: ഓക്കേ ഗുരുജി.
0: ജീ അച്ഛാ ആഗെ പഠോ.
1: മേരെ അപ്നേ ഭായി കോ കസ്കർ പകട് ലിയ. മേ ഗർ ജാനാ ചാതാ ഹൂ. മേരെ ഭായി നേ ജവാബ് ദിയ. ഉസ്കി ആവാസ് പതലി സപാട് തി. അബ് യഹീ ഗർ ഹേ. കൈദീ ശിവിർ മേ മേരാ ദിൻ ബോർ സേ ശുരു ഹോതേ തി. ഹം കതാർ മേ കടേ ഹോതേ മാർച്ച് കർതേ. കോയി ഭോജൻ നഹീ. ടണ്ട് സേ കോയി സുരക്ഷാ നഹീ. കേവൽ കാം. മേരേ ഹാത്തോ സേ കൂൻ ബഹതാ താ. മേരാ പേട് ഭൂഖ് സേ ഗുഡ്ഗുഡാതാ താ.
0: അച്ഛാ നിളാ അബ് ആപ് പഠോ.
2: മേ ഘർ ജാനാ ചാഹതാ ഹൂ. മേരേ ഭായീ നേ ജവാബ് ദിയ. ഉസ്കേ ആവാസ് പത്ലി പാട് ധി. അബ് യഹീ ഘർ ഹേ. കേദീ ശിവർ മേം മേരേ ദിൻ ഭോർ സേ ശുരു ഹോതേ ഹേ. ഹം കതാർ മേം ഖടേ ഹോതേ മാർച്ച് കർതേ. കോയി ഭോജൻ നഹീ. ഠണ്ട് സേ കോയി സുരക്ഷാ നഹീ. കേവൽ കാം. മേരേ ഹാത്തോം സേ ഖൂൻ ബഹതാ ധാ. മേരേ പേട് ഭൂഖ് സേ ഗുഡ്ഗുഡാതാ
0: ധാ. ജീ അച്ഛാ തോ ഇസ്കേ ജോ വ്യാഖ്യാ ഹേ മേ അഗിലേ ക്ലാസ് മേ കർതാ ഹൂം. തോ ആജ് ഹംനെ പാഠ് കി ശുരുവാത് കി ഔർ ഇസ് സംബന്ധിത് ദോ തീൻ സവാൽ ഔർ ഉസ്കേ ജവാബ് പഠേ. ഹംനെ ഉസ്കേ ബാരേ മേ ഡിസ്കസ് കിയാ ഥാ. തോ അഗിലേ കക്ഷാ മേ ആപ് അച്ഛീ തരഹ് പഠ് കേ ആനാ. തോ ഇസി കേ സാത്ത് ആജ് കി കക്ഷാ ഹം ഇധാർ സമാപ്ത് കർതേ ഹേ. ധന്യവാദ്.
1: ധന്യവാദ് ഗുരുജി.
3: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മാറനെല്ലൂരിലെ അധ്യാപകനായ ശബരിനാഥ് വി പി. പഠിച്ചത് ആരാധന നിലാനായർ.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: ആകാശവാണി തൃശൂർ കൊങ്കണി ഗാനങ്ങൾ.
1: സംഗത ആവ കാരണത്തക്ക.

കൊങ്കിണി ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷത്തെ പരിശീലനത്തിനായി പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസിനെ നിയോഗിക്കുന്നതിന് വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി, മൈക്രോബയോളജി, എൻവയോൺമെൻ്റൽ സയൻസ് ഇവയിൽ ഏതെങ്കിലും വിഷയത്തിൽ മിനിമം 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 32 വയസ്സ്. സ്റ്റൈപ്പൻഡ് 1ാം വർഷം 11,000 രൂപ, 2ാം വർഷം 12,000 രൂപ, 3ാം വർഷം 13,000 രൂപ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും മുൻപരിചയ രേഖകൾ ഉണ്ടെങ്കിൽ അവയും സഹിതം ബോർഡിൻ്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിർദ്ദിഷ്ട സമയത്ത് ഹാജരാക്കണം. മുൻപ് ബോർഡിൽ 1 തവണ മാത്രം അപ്രൻറ്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ഇൻ്റർവ്യൂവിൽ മറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുക്കാം. വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ വിശദാംശങ്ങൾ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ kspcb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ട സ്ഥലം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസ്, 3ാം നില, മജസ്റ്റിക് സ്ക്വയർ ബിൽഡിംഗ്, പറവട്ടാനി, ഒല്ലൂക്കര PO, തൃശൂർ 6805655. ഫോൺ നമ്പറുകൾ 0487237439939. ഒരു നമ്പർ കൂടി 9446978751. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487237439939. മറ്റൊരു നമ്പർ 9446978751. സമയം നാളെ രാവിലെ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. ഈ മാസം 11 ഫുഡ് ടെക്നോളജി, ഫിസിക്സ്, സുവോളജി. ഈ മാസം 13 മാത്സ്, ഹിന്ദി, ബോട്ടണി. ഈ മാസം 15 സംസ്കൃതം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നിങ്ങനെ അഭിമുഖം നടക്കും. PhD, UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. വിവരങ്ങൾക്ക് sncollegenatika.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തൃശൂർ സെൻറ്റ് മേരീസ് ഓട്ടോണോമസ് കോളേജിൽ ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ബോട്ടണി, ബയോളജി, കെമിസ്ട്രി, മലയാളം, സംസ്കൃതം എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12 രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ച് നടത്തും. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ ബോട്ടുകളിലേക്ക് ടെക്നിക്കൽ സ്റ്റാഫിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ബോട്ട് കമാൻഡർ, അസിസ്റ്റൻറ്റ് ബോട്ട് കമാൻഡർ, ബോട്ട് ഡ്രൈവർ, സ്രാങ്ക്, ലാസ്കർ, സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. അപേക്ഷകൾ ജില്ലാ പോലീസ് മേധാവി, തൃശൂർ റൂറൽ, ഇരിങ്ങാലക്കുട എന്ന

0: വിലാസത്തിൽ ഈ മാസം 10 മുൻപായി സമർപ്പിക്കണം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം നൽകണം. വിവരങ്ങൾക്ക് 0480283000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 20 രാവിലെ 10 മണിക്ക്. SSK കൊടകര BRCയിൽ ഫിസിയോ, സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകളുടെ ഒഴിവുകളുണ്ട്. യോഗ്യതകളുള്ളവർ പുതുക്കാട് GVHS സ്കൂൾ വളപ്പിലെ BRC ഓഫീസിലോ 9444252485 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447524856. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 ചലച്ചിത്ര ഗാനം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. ജൈവ കർഷകയായ ശ്രീജ എംഎസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി ചോദ്യം ശരിയാക്കാം. 9:30 അടൂർ പി സുദർശനൻ്റെ സംഗീത കച്ചേരി. എസ് ഹരികുമാർ വയലിൻ. കുമ്മനം ബി ജി ഹരീന്ദ്രനാഥ് മൃദംഗം. നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഘടം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ എം വി നടേശൻ. 6:00 ഉഷമലരെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ഹരിനാമ കീർത്തനം പി ജയചന്ദ്രൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിലെ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം. ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ അയക്കേർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് പോൾ മാത്യു സീനിയർ ജേർണലിസ്റ്റ് തൃശൂർ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ഉച്ചയ്ക്ക് 1:00 വൈകിട്ട് 4:45 6:00 6:40 രാത്രി 8:30 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. പാലക്കാട് എം പി മണി പാടിയ കൃതികൾ. നീലൂർ എം എസ് ജയകുമാർ വയലിൻ. പാലക്കാട് പി ആർ രാഹുൽ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജോലേ സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ചിന്തുപാട്ട് ഉദയ സുരേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തേവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 13. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം. നെടുന്നൂരി കൃഷ്ണമൂർത്തി പാടിയ കൃതികൾ. ജി ജെ ആർ കൃഷ്ണൻ വയലിൻ. മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗം. 3:00 ന്യൂസ് ബുള്ളറ്റിൻ. 3:05 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർ പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ല വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. വേളാങ്കണ്ണി മാതാവ്, അശ്വരഥം, കർണൻ, അയൽക്കൂട്ടം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. തെന്നൽ ബാലചന്ദ്രൻ, രേണുക ഗിരിജൻ, സംഗീത മനോജ് കൃഷ്ണ എന്നിവർ പാടിയത്. 8:00 നേർമൊഴി.

8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10:00 ദേശീയ നാടോടി ലളിത സംഗീതം, 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:10 കാലാവസ്ഥ, 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, ഗുലാം അലി പാടിയത്. 11:00 ന്യൂസ് ബുള്ളറ്റിൻ, 11:05 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:05 അഷ്ടപതി ശിവരാമ പുതുവാൾ അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. 19 എറണാകുളം, തൃശൂർ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മെഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരവുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ളൊരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. 1000 മുതൽ 1200 രൂപ കൊടുത്ത് ചക്ക താഴോട്ടിറക്കാൻ ആരും മടിക്കും. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത്, ഇവ

0: നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
1: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിലെ ഒരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ പ്രോജക്റ്റ് ഈ ഒരു വിഷയത്തിലായിരുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
1: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിൻ്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
0: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്കച്ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്കച്ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിൻ്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിലടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് രുചി ഏറും.
1: ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ

0: ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാറുണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്കച്ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല, കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പോൾ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട്, മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 100% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകളെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു. അവയിലടങ്ങുന്ന ഫീനോളുകളും ഫ്ലേവനോയിഡുകളും ടാനിനുകളുമാണ് ഇതിന് കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കൊരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം, ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിൽ ഉണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ച് വെക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. പച്ച ചക്കച്ചുള ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തേങ്ങയും കാന്താരി ചതച്ചതും ചേർത്ത് കഴിക്കുന്നവർ ധാരാളമുണ്ടായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ജൈവമായി വളർന്നു വരുന്ന ഈ വൃക്ഷം തരുന്ന ചക്കയ്ക്ക് കീടനാശിനികളുടെയും മറ്റും ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം. 19-ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം M. ജയചന്ദ്രൻ.

0: वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है। 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं।
1: President Tho Lam said Vietnam attaches great importance to the outcome of 50 years of relations with India, as well as 10 years of the Comprehensive Strategic Partnership. The Securities and Exchange Board of India, SEBI, has formed a special task force called CyberSuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. SEBI stressed the need for stronger coordination, real-time information sharing, and continuous monitoring to prevent large-scale cyber incidents in the interconnected securities market. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
3: നിലമ്പൂർ നാടുകാണി ചുരംപാത മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം മെഗാ ക്ലീനിങ്ങിൽ പങ്കെടുത്തു. ആനമറി മുതൽ നാടുകാണി അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ചുരംപാതയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡ്രൈവിൽ നീക്കം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി 500-ലധികം പേരാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തത്. നീലഗിരി ജൈവ വൈവിധ്യ മേഖലയുടെ ഭാഗമായ നാടുകാണി ചുരംപാതയിൽ യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച് വന്യമൃഗങ്ങൾ അപകടാവസ്ഥയിലാവുകയും താഴ്വാരത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വിധം ജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഒരു വിദേശ പൗരനും ഉദ്യമത്തിൽ പങ്കാളിയായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. 33 തരം മാങ്ങകളുടെ വിളവെടുപ്പാണ് തുടങ്ങിയത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിച്ച വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള മാവുകളാണ് തോട്ടത്തിൽ വളരുന്നത്. ആവശ്യമുള്ളവർക്ക് മാങ്ങകൾ കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ ലഭിക്കും. വിൽപ്പനയ്ക്ക് ശേഷമുള്ള മാമ്പഴങ്ങൾ പഴച്ചാറുകളാക്കി സംരക്ഷിച്ച് വിൽക്കുകയും ചെയ്യും. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാമ്പഴം തേടി ഇവിടങ്ങളിൽ എത്തുന്നുണ്ട്. തോട്ടത്തിലെ പ്രവൃത്തി സമയങ്ങളിൽ മാങ്ങയുടെ വിൽപ്പന നടക്കുമെന്ന് ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ടി രേഷ്മ പറഞ്ഞു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടിയുടെ ഭാഗമായുള്ള ആദര സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്നത്തെ ആധുനിക കേരളമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച കലാകാരിയാണ് നിലമ്പൂർ ആയിഷ എന്ന് സ്വരാജ് പറഞ്ഞു. മാപ്പിള അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഡോക്ടർ സുജ സൂസൻ ജോർജ്, ടി കെ ഹംസ, ബഷീർ ചുങ്കത്തറ, പുലിക്കോട്ടിൽ ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിളപ്പാട്ടുകളും നാടകവേദികളും വിഷയത്തിൽ ഫൈസൽ എളേറ്റിൽ പ്രഭാഷണം നടത്തി. കോടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലൊളി അബ്ദുറഹിമാൻ ആയിഷയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, നാടക പ്രവർത്തക സംഗമം എന്നിവയും നടന്നു. സായി സ്നേഹതീരത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച 5 ദിവസത്തെ താലോലം ക്യാമ്പ് സമാപിച്ചു. മുൻ എം എൽ എ വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുനിൽ പേഴുങ്കാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് 5 ദിവസത്തെ പരിപാടികൾ നടന്നത്. അനന്തു എന്ന തൂലിക നാമത്തിൽ ബാലസാഹിത്യങ്ങൾ എഴുതിയിരുന്ന അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന വി കെ ബാലചന്ദ്രന്റെ ഓർമ്മയ്ക്കായി കേരള കലാക്ഷേത്രയും അക്ഷയ സാംസ്കാരിക വേദിയും നൽകുന്ന 3rd അനന്തു സാഹിത്യ പുരസ്കാരം ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ സമ്മാനിച്ചു. പെരിന്തൽമണ്ണയിൽ കേരള കലാക്ഷേത്രയുടെ 57th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗാനരചയിതാവ് പി അരവിന്ദിൽ നിന്ന് ഡോക്ടർ വിജയകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള ഫോക്ലർ അക്കാദമി അവാർഡും വയോജന മിത്ര അവാർഡും നേടിയ പൂതൻകളി ആശാൻ മക്കരപ്പറമ്പ് അമ്പലപ്പടി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു.

0: പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങി. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റ് അഥവാ PCU നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഈ സേവനം നൽകിയിരുന്നെങ്കിലും വേഗത്തിൽ വസ്ത്രങ്ങൾ എത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ തന്നെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രം മാത്രമല്ല, നിർധനർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിലും PCU വളരെ സജീവമാണ്. അസത്ത് പദ്ധതിയുടെ ഭാഗമായി ഹോം കെയർ വളണ്ടിയർ പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നടത്തി വരുന്നുണ്ട്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികളെ വീടുകളിൽ എത്തിക്കാനും പുനരധിവാസത്തിനുമായി ഷെൽട്ടർ ഹോമുകൾ കണ്ടെത്താനും PCU സജീവമാണ്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റേണി നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ

0: എൽത്രഹോമുകൾ കണ്ടെത്താനും പി സി യു സജീവമാണ്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റേണി നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജോറാ സാങ്കോ താക്കൂർ ബാരി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മഗൃഹമാണ് ജോറാ സാങ്കോ താക്കൂർ ബാരി. ഇതാണ് പിൽക്കാലത്ത് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയായി പരിണമിച്ചത്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ സ്ഥാപകനായ അവനീന്ദ്ര ടാഗോർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം, മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പൈതൃക ഭവനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജോറാ സാങ്കോ താക്കൂർ ബാരി. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മഗൃഹമാണ് ജോറാ സാങ്കോ താക്കൂർ ബാരി. ഇതാണ് പിൽക്കാലത്ത് രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയായി പരിണമിച്ചത്. ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ സ്ഥാപകനായ അവനീന്ദ്ര ടാഗോർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം. അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം. മഹാത്മാഗാന്ധി. അഹിംസയുടെ സജീവമായ അവസ്ഥയാണ് സ്നേഹം. മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ് കേട്ടത്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.
2: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
2: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഇന്ന് 6:50 വയലും വീടും ജൈവ കർഷകയായ ശ്രീജ MS അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.

0: भैः पराजितम्। पुनरेकवारं मुख्याः वार्ताः। नवदिल्ल्यां प्रधानमन्त्री नरेन्द्र मोदी वियतनाम देशस्य राष्ट्रपतिना तो लाम इत्यमुना सह सम्भाषणं विहितवान्। टीवीके प्रमुखेन विजयेन तमिलनाडोः राज्यपालेन सह कृतं मेलनम्। असमराज्यस्य मुख्यमन्त्री डॉ हिमन्त बिस्व शर्मा अद्य स्वकीयं त्यागपत्रं समर्पितवान् इति वार्ताः।
1: இனி கேட்கலாம் பிராதேசிக வார்த்தைகள்.
2: ஆகாஷவாணி, நமஸ்காரம். பிராதேசிக வார்த்தைகள் வாசிக்கிறது அஸ்வதி. பிரதான வார்த்தைகள். വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
3: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്ര സഹയോഗ नए स्तर पर पहुंचेगा। फ्रेंड्स, भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर $16 बिलियन तक पहुंच चुका है। 2030 तक इसे $25 बिलियन तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं।
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത MLA മാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും UDFന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
2: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. DMK സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ DMK നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. TVKയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് DMK സഖ്യകക്ഷിയായ VCKയും അറിയിച്ചിട്ടുണ്ട്. AIADMKയിലെ ഒരു വിഭാഗം MLA മാരും TVKയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന BJP നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സി പി എം

0: സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഗാർഹിക എൽ പി ജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി സിഇഒ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
0: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ് തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ദീപു എസ് എൽ. 2027 ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണ്. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ 16-ാമത് സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾ 1 ഏപ്രിൽ ആരംഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് വിവരശേഖരണം. രാജ്യത്തിന്റെ ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക നില, വിദ്യാഭ്യാസം, തൊഴിൽ, താമസ സൗകര്യം തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്ന ഏറ്റവും വലിയ ദേശീയ സർവേയാണ് സെൻസസ്. കൃത്യമായ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കാൻ സെൻസസ് ഡേറ്റ നിർണായകമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സെൻസസ് കൂടുതൽ വേഗത്തിലും തികച്ചും കൃത്യതയോടെയും നടത്തുക എന്നതാണ് ലക്ഷ്യം. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിനും ഭാവി പദ്ധതികളുടെ രൂപീകരണത്തിനും അടിസ്ഥാന രേഖയാണ് സെൻസസ് സ്ഥിതി വിവരക്കണക്ക്. ലോകത്തിലെ മികച്ച സെൻസസുകളിൽ ഒന്നായ ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിന് സംശുദ്ധമായ പാരമ്പര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത വിവരശേഖരണ പ്രവർത്തനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1948 സെൻസസ് നിയമമാണ് സെൻസസ് നടത്തുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം. ഗ്രാമം, നഗരം, വാർഡ് എന്നീ തലങ്ങളിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രാഥമിക വിവര സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, ജീവിത സൗകര്യങ്ങൾ, ആസ്തി, മതം, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിൽ, കുടിയേറ്റം, ജനന വിവരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഇത് വിശദമായ വിവരങ്ങൾ നൽകുന്നു. ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ സെൻസസാണ് നൽകുന്നത്. സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് സെൻസസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുകൾ തോറും സെൻസസ് പ്രവർത്തനം നടത്തും. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം. വീടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുന്നത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കി വീടുതോറുമുള്ള സെൻസസ് നടത്തും. കെട്ടിടങ്ങളും വീടുകളും രേഖപ്പെടുത്തുന്നതിനൊപ്പം ജനവാസ കേന്ദ്രങ്ങളുടെ നിലവിലെ സ്ഥിതിയും പാർപ്പിടക്കുറവും വിലയിരുത്തും. അതിനു പുറമെ കുടുംബങ്ങളുടെ ആസ്തികളും ലഭ്യമായ സൗകര്യങ്ങളും സംബന്ധിച്ച പ്രധാന വിവരങ്ങളും ശേഖരിക്കും. 2-ാം ഘട്ടത്തിൽ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ഇതിന്റെ ഫീൽഡ് വർക്ക് 2027 ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിൽ രാജ്യമൊട്ടാകെ നടത്തും. മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങൾ ഒഴികെയുള്ള മറ്റ് മേഖലകളിലേക്കാണ് ഈ തീയതി ബാധകമാകുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്കിലും ജമ്മുകാശ്മീരിലും കൂടാതെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളിലും 2-ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. ഈ ഘട്ടത്തിൽ ഓരോ പൗരനെയും വ്യക്തിഗതമായി രജിസ്റ്റർ ചെയ്ത് അവരുടെ വിവരങ്ങൾ ശേഖരിക്കും. ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. കണക്കെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ജാതി സെൻസസ് നടത്തും. വീടുകളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെട്ട 2027 സെൻസസിന്റെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 ഏപ്രിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം വീടിന്റെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരവും നൽകുന്നു. സെൻസസ് ഒരു സർക്കാർ കടമ മാത്രമല്ല, എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ്. സെൻസസ് പ്രക്രിയയിൽ സജീവമായി പങ്കുചേരുകയും സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിവരശേഖരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന നിലയിൽ ഈ സെൻസസ് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും അവരുടെ വിവരങ്ങൾ ഓൺലൈനായി സ്വയം രേഖപ്പെടുത്താൻ കഴിയുന്ന പ്രത്യേക സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് സമയം ലാഭിക്കാനും കൃത്യമായ വിവരങ്ങൾ നൽകാനും വേഗത്തിലുള്ള ഡേറ്റ പ്രോസസ്സിംഗിനും സഹായിക്കും. സെൽഫ് എന്യൂമറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിലെത്തും. പോർട്ടലിൽ നൽകിയ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അപ്പോൾ തിരുത്താം. മൊബൈൽ നമ്പർ വഴിയും മറ്റുമുള്ള വെരിഫിക്കേഷനോ സാക്ഷ്യപ്പെടുത്തും.

ോ ഇതിലില്ല. ഇതിനു പുറമെ രണ്ട് ഘട്ടങ്ങളിലും സ്വയം രേഖപ്പെടുത്തലിനായി ഓൺലൈൻ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. ഇതിൽ പ്രാദേശിക ഭാഷകളിലും വിവരം നൽകാം. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ ഉൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാകും. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ഇതിൽ സ്വന്തം വിവരങ്ങൾ ഓൺലൈനായി നൽകാം. സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ SE.census.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാനുള്ള സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. സ്വയം രേഖപ്പെടുത്തുന്നതിനായി താൽപ്പര്യമുള്ള പൗരന്മാർക്ക് മൊബൈൽ നമ്പറും മറ്റ് അടിസ്ഥാന വിവരങ്ങളും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അവരുടെ സൗകര്യമനുസരിച്ച് സെൻസസ് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പൂർത്തിയാക്കാൻ കഴിയും. വീട്ടിലെ ഏതംഗത്തിനും സ്വയം കണക്കെടുപ്പ് നടത്തി വീട്ടുവിവരങ്ങൾ നൽകാവുന്നതാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. വിവരങ്ങൾ വിജയകരമായി നൽകിക്കഴിഞ്ഞാൽ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതിയാകും. ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ജൂൺ 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ നേരിട്ട് ശേഖരിക്കും. ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വീടുകൾ സന്ദർശിക്കും. വ്യക്തിവിവരങ്ങളും വീട്ടുവിവരങ്ങളുമാണ് ശേഖരിക്കുക. കെട്ടിട വിവരം, ഗൃഹോപകരണം, ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ വിവരം തുടങ്ങി 33 ചോദ്യങ്ങളാണ് 1-ാം ഘട്ടത്തിലുള്ളത്. ലക്ഷദ്വീപിൽ April 16 ആരംഭിച്ച വീടുകളുടെ സെൻസസ് May 15 തുടരും. വ്യക്തികൾക്ക് സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാനുള്ള അവസരമാണിത്. സെൻസസിനായി നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ രഹസ്യമായിരിക്കും. ഒഴിവാക്കാനാവാത്ത വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ വേണ്ടി വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാണ്. ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ ഭാഗമായി നിരവധി കുടുംബങ്ങൾ പോർട്ടൽ വഴി ഇതിനകം ഈ സൗകര്യം ഉപയോഗിച്ചതായി സെൻസസ് അധികൃതർ അറിയിച്ചു. സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലാക്കുന്നതിൽ ഇതൊരു പ്രധാന നേട്ടമാണ്. ഇത് കൂടുതൽ സൗകര്യവും എളുപ്പവുമായതിനാൽ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. 150 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഭാരത സെൻസസ്. 1872 ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത്. എന്നാൽ അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടന്നു. 1881 ആദ്യമായി രാജ്യമൊട്ടാകെ ഒരേ സമയത്ത് സെൻസസ് നടത്തി. അതിനുശേഷം 2011 ഓരോ 10 വർഷത്തിലൊരിക്കൽ സെൻസസ് നടത്തിക്കൊണ്ടിരുന്നു. 2021 നടക്കേണ്ട സെൻസസ് കോവിഡ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. സെൻസസ് പരമ്പരയിലെ 16-ാമത്തെയും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. വേഗത, കൃത്യത, സുതാര്യത എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ ഡിജിറ്റൈസേഷൻ സ്വാഗതാർഹവും അനിവാര്യവുമായ മാറ്റമാണ്. തൊഴിൽ, നഗരവൽക്കരണം, ആരോഗ്യ സംവിധാനങ്ങൾ, സാമൂഹിക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾക്ക് ദിശാനിർണയം ചെയ്യാൻ സഹായിക്കുന്ന പുതുക്കിയതും ഒഴിവാക്കാനാവാത്തതുമായ ഡേറ്റ നൽകുന്നതിനാൽ ഈ സെൻസസ് അതീവ പ്രാധാന്യമുള്ളതാണ്. 1931 ശേഷം ആദ്യമായി ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്തിയതിനാലും ആദ്യമായി ഡിജിറ്റൽ രീതിയിലായതിനാലും 2027 സെൻസസ് ചരിത്രപരമാണ്. അടിസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിനപ്പുറം സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘടനാപരമായ മാറ്റങ്ങൾ പകർത്തുന്നതിലേക്ക് സെൻസസ് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ മാറിവരുന്ന വികസന മുൻഗണനകളെയും വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തമുള്ള വിപുലമായ യുവജനതയുടെ ആഗ്രഹങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കും. ജനസംഖ്യയുടെ ഘടനയും സവിശേഷതകളും പൊതുവെ പഠനാർഹമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാക്ഷരതയും വിദ്യാഭ്യാസവും പാർപ്പിടവും ഗാർഹിക സൗകര്യങ്ങളും നഗരവൽക്കരണം, ജനസംഖ്യാ നിരക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷയും മതവും സാമൂഹികവും സാംസ്കാരികവും ജനസംഖ്യാപരവുമായ വിവരങ്ങൾക്കുള്ള ഏറ്റവും വിശ്വസനീയമായ ഉറവിടമാണ് ഇന്ത്യ സെൻസസ്. അതുകൊണ്ട് തന്നെ എന്യൂമറേറ്റർമാർ വെറും വിവരശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നവരല്ല, അവർ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറുന്നു. സെൻസസ് ജനസംഖ്യയുടെ ഒരു തൽക്ഷണ ചിത്രമെന്നതിലുപരി ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണക്കാക്കാൻ സഹായിക്കുന്ന തന്ത്രപരമായ ഉപാധിയായും രൂപകൽപ്പന ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് പ്രായം കൂടുന്ന സമൂഹത്തിനും ആരോഗ്യ സംരക്ഷണം, പരിചരണം, സാമൂഹിക സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കും ഇത് ഏറെ പ്രധാനമാണ്. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാ ഘടനയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന രേഖയാണ് നമ്മുടെ സെൻസസ്. കാര്യക്ഷമവും ഫലപ്രദവുമായ പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഇത് നിയമനിർമ്മാണത്തിനും അടിസ്ഥാന ഘടന മുതലുള്ള വികസന പദ്ധതികൾക്കും വിശ്വസനീയമായ ഡേറ്റ നൽകുന്നു. സാമ്പത്തിക ആസൂത്രണത്തിനും തൊഴിൽ സൃഷ്ടിക്കും സെൻസസ് ഡേറ്റ സഹായകരമാണ്. മാറിവരുന്ന ജനസംഖ്യാ പ്രവണതകൾ, നഗരവൽക്കരണം, സാമൂഹിക മാറ്റങ്ങൾ എന്നിവ പരിഗണിക്കുമ്പോൾ സെൻസസ് സുതാര്യവും വസ്തുനിഷ്ഠവുമായി മാറും.
കൃത്യമായ വിവരശേഖരണവും വിശകലനവും ഭാവി നയരൂപീകരണത്തിന് ശക്തമായ അടിത്തറയാകും. അതിലൂടെ

വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗവും സന്തുലിതമായ വികസനവും ഉറപ്പാക്കാൻ കഴിയും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സമഗ്ര വിവരശേഖരത്തിനായി ഇന്ത്യ സെൻസസ്, തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മിത്രത്തിൽ നിന്ന് ശത്രുവിലേക്കുള്ള ദൂരം നാം അകാരണമായി എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കാവാം. അതേസമയം ശത്രുതയിൽ നിന്ന് സമാധാനത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരു പുഞ്ചിരി മതി. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ജൈവ കർഷകയായ ശ്രീജ MSമായി അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ജീവിത വേഗം കൂടുമ്പോൾ ആ വേഗത്തിനൊത്ത് സഞ്ചരിക്കേണ്ടി വരുന്ന നമുക്ക് പല നല്ല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. പലതും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. ഉപഭോഗ സംസ്കാരം കൂടി വന്നതോടെ ഉൽപ്പാദിപ്പിച്ചു കഴിക്കാനുള്ള ആഗ്രഹം നമുക്ക് നഷ്ടമായി. ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന സാധനം വീട്ടുവാതിൽക്കൽ എത്തുന്ന കാലത്ത് ഉൽപ്പാദിപ്പിച്ചു കഴിക്കുക എന്നത് ഔട്ട് ഓഫ് ഫാഷനാണ്. പ്രത്യേകിച്ച് നഗരങ്ങളുടെ തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൃഷി ചെയ്തോ തേനീച്ച വളർത്തിയോ ഒക്കെ ഒഴിവ് സമയം ചിലവഴിക്കുന്നു എന്നത് ആലോചിക്കാനാവാത്ത കാര്യമാണ്. ഈ സന്ദർഭത്തിലാണ് തിരുവനന്തപുരം വഴയില സ്വദേശിയായ ശ്രീമതി ശ്രീജ MS മാതൃകയാകുന്നത്. ഗവൺമെന്റ് ജോലിയുടെ തിരക്കുകൾക്കിടയിൽ വൈവിധ്യമാർന്ന കൃഷിക്ക് വേണ്ടി തന്റെ ഒഴിവ് സമയം ചിലവഴിക്കുന്ന ശ്രീജ ടെറസിലും പറമ്പിലും കൃഷി ചെയ്യുക മാത്രമല്ല, തേനീച്ചയും മത്സ്യവും വളർത്തുന്നുമുണ്ട്. കൃഷിയെ തനിക്ക് അത്രക്കിഷ്ടമാണ് എന്ന് പറയുന്ന ശ്രീജ കൃഷി മൂലം തനിക്ക് കിട്ടിയ സന്തോഷങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു. ഷിബു ജോർജാണ് ശ്രീമതി ശ്രീജ MSമായി സംസാരിക്കുന്നത്.
2: ശ്രീജ മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു സർ.
2: താങ്കൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്, ടെറസ് ഫാമിംഗ് മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തു വരുന്നത്?
3: ഞാൻ 1996 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് സാറ് കൊണ്ടുവരുന്ന കറികളുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് എവിടെ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വാങ്ങുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിലിതെല്ലാം വളർത്തിയെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇതെങ്ങനെ, അതിനുള്ള സ്ഥലമുണ്ടോ സാറിന്? 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, ടെറസിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അതിശയമായി, എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായി. പിന്നെ സാറ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. സാറ് വിത്തും തൈകളൊക്കെ കൊണ്ടു തന്നു.
2: അപ്പോഴേ മട്ടുപ്പാവിൽ ചെയ്യാൻ തുടങ്ങിയോ?
3: അപ്പോഴും മട്ടുപ്പാവ്, എനിക്ക് മട്ടുപ്പാവ് ഇല്ലായിരുന്നു. അപ്പോൾ മുറ്റത്താണ് ഞാൻ കവറുകളിലും പ്ലാസ്റ്റിക് ചാക്കിലും ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വീട് വെച്ചു, 2000 ടെറസിലേക്ക് മാറി. സത്യം പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ടെറസ് വീട് വേണമെന്നുള്ള ആഗ്രഹം വന്നത്.
2: അപ്പോൾ ഈ വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ പച്ചക്കറി മാത്രമായിരുന്നു ചെയ്തത ആദ്യമൊക്കെ?
3: പച്ചക്കറി മാത്രമാണ് ചെയ്തത്. സാറ് കൊണ്ടുവന്ന വിത്തുകളും സാറ് പറഞ്ഞു തന്ന അറിവും മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ

0: പ്രശ്നം ആദ്യമൊക്കെ നേരിട്ടു?
1: ആദ്യമൊന്നും ഒരു പ്രശ്നം ഇല്ലായിരുന്നു, കാരണം വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ തൊഴുത്ത് കുറച്ച് പൊക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പശുവിൻ്റെ മൂത്രം വന്ന് വീണ് തെറിച്ച് വീഴുന്നത് ഈ ചെടികളിലേക്കായിരുന്നു. അതൊരു കാരണമാവാം, എല്ലാം നല്ല വിളവ് കിട്ടി, അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ കാരണം.
0: ഗവൺമെന്റ് സർവന്റ് ആയിരുന്നല്ലോ താങ്കള്.
1: അതെ.
0: അപ്പൊ ഈ സർവീസും ഈ പച്ചക്കറി കൃഷി ഇതെല്ലാം കൊണ്ടുപോയി ഒന്നിച്ച്?
1: എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ രാവിലെ വിളവെടുക്കാൻ വേണ്ടി മാത്രമേ ടെറസിൽ കയറുള്ളൂ. എടുത്തുകൊണ്ട് വന്ന് കറികൾ വെച്ച് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിൽ പോയി, വൈകുന്നേരം വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിക്കാൻ ഇരുത്തിയതിന് ശേഷം അവർ രണ്ടുപേരും തനിയെ പഠിച്ചോളൂ, അങ്ങനെ ആക്കിയെടുത്തു ഞാൻ. എന്നിട്ട് ഒരു 7-7.5 ആകുമ്പം ടെറസിലേക്ക് കയറും, പിന്നെ 9, 9.5, 11 മണി വരെ നിന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്.
0: അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. 30 വർഷം കൊണ്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, വീട്ടുവളപ്പിലും ഇപ്പം മട്ടുപാവിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ടോട്ടൽ എത്ര ബാഗ്സൊക്കെ കാണും?
1: ഇപ്പോൾ ഒരു 1,600 ഗ്രോ ബാഗ് ടെറസിലുണ്ട്. പിന്നെ ഇപ്പം ഒരു 5 സെന്റ് സ്ഥലവും കൂടെ വൃത്തിയാക്കി എടുത്ത് അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്രോ ബാഗ് ഇപ്പോൾ താഴേക്ക് മാറ്റി.
0: എല്ലാം പച്ചക്കറിയാണോ അതോ മറ്റ് കൃഷിയോ ഉണ്ടോ?
1: പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്,
0: രണ്ടുമുണ്ട്.
1: ഫ്രൂട്ട് പ്ലാന്റ്സിൽ ചാമ്പ പലവിധമുണ്ട്, സപ്പോട്ട, പേര പലവിധമുണ്ട്, മാവ്, പ്ലാവ്, നാരകം പല ടൈപ്പുണ്ട്.
0: ഈ പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ പോയി തിരഞ്ഞു കൊണ്ടുവരുമോ അതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുവോ, എങ്ങനെയാണ്?
1: ആ, നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ഓരോ ഇതിനൊക്കെ ഓരോ കായ്ക്കും ഓരോ വ്യത്യാസമല്ലേ, ടേസ്റ്റ് വ്യത്യാസമാണ്. അത് അന്വേഷിച്ച് വാങ്ങും. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറേ തൈകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടി, അങ്ങനെ ഒരു 10 തൈകൾ ഇപ്രാവശ്യം കിട്ടി. ഇതിന് മുന്നേയൊക്കെ ഓരോ നഴ്സറി പോയി വാങ്ങും.
0: ഫലവൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ അതെന്തായാലും കുറേ വർഷം കഴിഞ്ഞല്ലേ കാതരുത്തുള്ളൂ. അപ്പോൾ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അത് നല്ലതാവുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ആശങ്ക എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ?
1: ഇല്ല, ഇതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് വാങ്ങുന്നത്. ഇത് ലെയർ ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള തൈകളാണ്. അപ്പോൾ അത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. റംബൂട്ടാനൊക്കെ 3ാമത്തെ വർഷം നിറയെ കായ്ച്ചു.
0: വീട്ടുവളപ്പിൽ മറ്റേ നാടൻ
1: ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. പ്ലാവ്, വരിക്ക പ്ലാവ്, പിന്നെ പല ടൈപ്പ്, മാവ്, ശീമപ്ലാവ്, സീതപ്പഴം, പലതരം വാഴകളെല്ലാം വേറെ പറമ്പിലുണ്ട്.
0: ഇതെല്ലാം സ്വന്തം മാനേജ് ചെയ്യുമോ അതിനുവേണ്ടി?
1: പറമ്പിലുള്ള എല്ലാം ഹസ്ബൻഡ്, ടെറസിലുള്ള എല്ലാം ഞാൻ.
0: അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത്. അപ്പൊ നമുക്ക് ഈ മട്ടുപാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷിയുടെ താങ്കളുടെ എക്സ്പീരിയൻസ് കുറച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെ അടുത്തും ഈ കാര്യം ചോദിക്കാറുണ്ട്, ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിലായിരിക്കും നമ്മുടെ വിജയത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ താങ്കളുടെ രീതി എന്തുവാണ്?
1: ഞാൻ ചെയ്യുന്നത് വീടിന് ചുറ്റുമുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പറമ്പിലുള്ള കരിയിലകള്, കളസസ്യങ്ങള്, പിന്നെ റോഡിലുള്ള, വീടിന് ചുറ്റും 2 സൈഡ് റോഡുണ്ട്, ആ റോഡിലുള്ള കളകളും ഈ കരിയിലകളും എല്ലാം കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് മണ്ണും കരിയിലായിട്ട് ലെയറായിട്ടിടും. വളങ്ങളും കൂടെ ചേർത്ത് കോഴിവളം, ആട്ടുംകാഷ്ടം, ചാണകം ഇതെല്ലാം കൂടെ ചേർത്ത് ലെയറായിട്ട് ഇട്ടിട്ട് ചണച്ചാക്ക് വെച്ചോ. 10 ലെയർ ഇടുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് വരും. ഇത് 2 മാസം ഇങ്ങനെ സൂക്ഷിക്കും.
0: ഓല,
1: അതിൻ്റെ മേലെ ചണച്ചാക്ക് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഓലയിടും. ഓല ഇട്ടിട്ട് നനച്ചു കൊടുക്കണം. അതായത് ചാണകവെള്ളമോ ഗോമൂത്രമോ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ചില ദിവസങ്ങളിൽ കഞ്ഞിവെള്ളം ശർക്കര ഇട്ട് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഈ ഈർപ്പം നിൽക്കണം. ഈർപ്പം നിന്നാലേ മൈക്രോ ഓർഗാനിസംസ് വളരുള്ളൂ, ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പം 2 മാസം കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കും, എന്നിട്ട് 2 മാസം ഇട്ടേക്കും. അത് നല്ല വളമായിട്ട് മാറും.
0: നല്ലൊരു കരി,
1: ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു സ്പോഞ്ചി സബ്സ്റ്റൻസ് ആയിട്ട് വരും അത്.
0: ശ്രീജാമേ, ഇത് ആക്ച്വലി എല്ലാവരും പറയാറുണ്ട്, പക്ഷേ സാധാരണയായ ഒരാള് ശ്രമിക്കുമ്പോൾ ഇതേമാതിരി കറുത്ത പൗഡർ ആയിട്ട് അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ട് കിട്ടാറില്ല.
1: അത് എന്ന് പറഞ്ഞാൽ 2 മാസം നമ്മൾ ഇടണം. അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ മൈക്രോ ഓർഗാൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. പച്ച ചാണകം വെള്ളം തളിച്ചു കൊടുക്കണം, പിന്നെ ഗോമൂത്രം തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല വെയിലോ മഴയോ കൊള്ളാതെ ഇതിനെ സംരക്ഷിക്കണം. അപ്പം മൈക്രോ ഓർഗാനിസം വളർന്ന് ഇത് നല്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ, നല്ല കറുത്തിട്ട്. ഈ വളവും കൂടെ ഇടണം, കോഴിവളം, ചാണകപ്പൊടി ഇതെല്ലാം ഇടുകയാണ്.
0: അപ്പം നല്ല
1: ലെയർ ലെയറായിട്ട് ഇടുമ്പോൾ ഇത് താന്ന് വരും. ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ ഈ ഇത്രയും ഹൈറ്റൊന്നും കാണത്തില്ല. അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ട് വീണ്ടും അതിൽ ഡോളോമൈറ്റ്, വീണ്ടും വളങ്ങളും എല്ലാം ആഡ് ചെയ്യണം.
0: ഡോളോമൈറ്റ് നമ്മുടെ ഒരു പുളിപ്പ് മാറ്റാൻ
1: വേണ്ടി, പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പച്ചക്കൊക്കെയോ ഡോളോമൈറ്റോ. അതിൽ വീണ്ടും നമ്മൾ ഫിഷ് വളം ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരിയില സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, പിന്നെ കോഴിവളം സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, ഇത് ഒരുമിച്ച് എനിക്ക് കമ്പോസ്റ്റ് ആയി വരും.
0: കിട്ടുന്ന എല്ലാം ഈ പറഞ്ഞമാതിരി
1: ലെയറായിട്ട് ഇടും,
0: അതിന്റെ മേളിൽ മണ്ണിടും, പിന്നെ കിട്ടുന്ന വളം, കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം, ചാണകം ഉണ്ടെങ്കിൽ
1: എല്ലാ ജീവികളുടെ അവശിഷ്ടങ്ങളും ഇടാം, എല്ലാ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇടാം. വൈവിധ്യമാർന്ന കളകൾ അത്

0: രവീന്ദ്രസാറിൻ്റെ അടുത്ത് പഠിച്ചതാണ്. കയ്പുള്ളത്, പുളിപ്പുള്ളത്, കറയുള്ളത്, അങ്ങനെയുള്ള സസ്യങ്ങളുടെ കളകൾ ഇതിലിടാം. അത് വെള്ളത്തിലിട്ടും നമുക്ക് ഉപയോഗിക്കാം.
1: അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ടൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും.
0: കമ്പോസ്റ്റായിട്ട് അത് 2 മാസം 60 ദിവസം എടുക്കും. അതിനോടൊപ്പം തന്നെ ഫിഷ് വേസ്റ്റ് കളക്ട് ചെയ്ത്
1: ഇതിൻ്റെ കൂടെ ഇടുക,
0: കൂടെയല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ലാസ്റ്റ് ചെടി നടുന്നതിന് മുമ്പ് ഒരു മിക്സിംഗ് ഉണ്ട്.
1: ഫിഷ് വേസ്റ്റ് എങ്ങനെ, ഫിഷ് അമിനോ ഉണ്ടാക്കുക? അത്
0: ഫിഷ് അമിനോ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി വേണം. അത് കുറച്ചും ഉണ്ടാക്കും. ഫിഷ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചാരത്തിൽ മിക്സ് ചെയ്ത് അത് ബക്കറ്റിൽ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് വെച്ച് അതും 2 മാസം വേണം. അപ്പോൾ ഈ മണ്ണിനോടൊപ്പം തന്നെ 2 മാസം കൊണ്ട് ഫിഷ് വേസ്റ്റും വളമായി വരും. ഫിഷ് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പറമ്പ് ക്ലീനാവും, നമ്മുടെ വീടിന് ചുറ്റും ക്ലീനാവും. ഓരോ വീട്ടുകാരും അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്നാലോചിച്ചോക്കെ സാറേ.
1: ശരിയാണ്.
0: ഞാൻ ഓരോ മാസവും ഇതിങ്ങനെ കളക്ട് ചെയ്യും. ആരെങ്കിലും നിർത്തി എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി വച്ചേക്കും. ഒരു ചാക്ക് വേണം ഒരു ലെയർ ഇടാൻ. അതും അളവ് നോക്കി വെച്ചിട്ടുണ്ട്.
1: ഇതെല്ലാം കൃത്യമായിട്ട്
0: അളവുണ്ട്. കാരണം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ കരിയിലെ ഇതും ഇട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട്.
1: ഓക്കെ. അപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഷിൻ്റെയും അതേമാതിരി കമ്പോസ്റ്റിംഗ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്യും. പിന്നെ ഡോളോമൈറ്റ് ഇടും.
0: ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കൊക്കെ. കാരണം കുമ്മായം ഇതിലിടാൻ പറ്റില്ല. ഇതിൽ മൈക്രോ ഓർഗാനിസം ധാരാളം ഉണ്ട്, മണ്ണിരയും ധാരാളം കാണും. കുമ്മായം ഇടുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ണിൽ ഡോളോമൈറ്റോ പച്ചക്കൊക്കെയോ ഇടാൻ പറ്റുള്ളൂ. പി എച്ച് കറക്റ്റ് ചെയ്യണം.
1: അപ്പൊ അത് ഒരു 10-15 ദിവസം അതും അങ്ങനെ മിക്സ് ചെയ്ത്,
0: അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 7 ദിവസം വയ്ക്കും.
1: 7 ദിവസം
0: അത്
1: കഴിഞ്ഞിട്ട്
0: തൈ നടാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇത് 2 മാസം ഇടുമ്പോൾ തന്നെ 1 മാസം കഴിയുമ്പം വിത്ത് പാകി വെക്കും. അപ്പോൾ 1 മാസം കൊണ്ട് വിത്തും വളർന്നു വരും.
1: ഇതെല്ലാം ഒരു
0: പ്ലാനിങ്ങിൽ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് എല്ലായ്പ്പോഴും നടാൻ പറ്റുള്ളൂ.
1: തൈകളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ വിത്ത് പുറത്തുനിന്ന് വാങ്ങുമോ അതോ നിങ്ങളുടെ കൂട്ടായ്മ വല്ലതും ഉണ്ടോ, തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമോ, എങ്ങനെയാണ് ചെയ്യുന്നത്?
0: ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഹോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ. അവർ ഫ്രീ ആയിട്ട് ഒരുപാട് വിത്ത് തരും.
1: തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും
0: തരും. ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്യും. അവർക്ക് വിത്ത് വരുമ്പോൾ കവർ അയക്കാൻ പറയും. അങ്ങനെ നമ്മൾ കവർ അയക്കാൻ നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ അയച്ചു തരും. കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടും, വിത്ത് കിട്ടും. അത് കുറച്ചേ കിട്ടുള്ളൂ. നമുക്കൊരു ഈ 600 ഗ്രോ ബാഗിലത്തേക്കൊന്നും കൃഷിഭവനിൽ നിന്ന് അത്രയും കിട്ടൂല, എല്ലാവർക്കും കൊടുക്കണ്ടേ അവർക്ക്. അപ്പോൾ ഇതിങ്ങനെ വിത്തുകൾ ധാരാളം കിട്ടും. പിന്നെ നല്ല വിത്തുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ വിത്തുകൾ വാങ്ങുകയും ചെയ്യും.
1: നാടനാണെങ്കിൽ നമ്മൾ തന്നെ ശേഖരിച്ച് വെക്കുമോ വിത്ത്?
0: അതെ, വിത്ത് വയ്ക്കും. വിത്ത് നാടൻ വിത്തുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്ത തലമുറ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഹൈബ്രിഡിന് അത് പറ്റത്തില്ല, ഒരു വിളവ് കൊണ്ട് അങ്ങ് നിൽക്കും. അപ്പം നാടൻ വിത്തുകൾ ശേഖരിക്കുന്നതിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകൾ എങ്ങനെയാണ് വിളവ് തരുന്നത്, അതേപോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ജൈവ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും, അതുവഴി നമ്മുടെ കാർഷിക അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഒരാൾക്കൊരു വിത്ത് കൊടുത്താൽ ഇതെങ്ങനെ നടണം, എന്ത് ചെയ്യണം, എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. ചിലരതങ്ങ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവും.
1: പച്ചക്കറിയിൽ എല്ലാ ഇനങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടോ?
0: എല്ലാ ഇനങ്ങളും ഉണ്ട്, കിട്ടുന്ന വിത്തുകളെല്ലാം ചെയ്യും.
1: പച്ചമുളക് വഴുതന
0: പല ടൈപ്പ്, പച്ചമുളക്, തക്കാളി, വെണ്ട, പിന്നെ പടവലം, പാവല്, കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെയുള്ള ഇലക്കറികളെല്ലാം ചെയ്യും. എല്ലാം ചെയ്യാറുണ്ട്. സ്ട്രോബെറി ധാരാളം ഉണ്ടാവും.
1: ഇതൊക്കെ നല്ലപോലെ വരുമോ?
0: സ്ട്രോബെറി ഒക്കെ നിറയെ കഴിക്കും.
1: അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? നമ്മള്
0: അതാണ് ആ ടേസ്റ്റാണ് എന്നെ കൃഷിയിലേക്ക് ഇറക്കിയത്. നല്ല ടേസ്റ്റ്.
1: അല്ല, സ്ട്രോബെറിക്ക് വേണ്ടി സ്ട്രോബെറി കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണോ?
0: ആണ്, പ്രത്യേക ടേസ്റ്റാണ് സ്ട്രോബെറി. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ട്രോബെറി അല്ല. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് 10-40 ചോടുണ്ട്. അതും കടയിൽ നിന്ന് വാങ്ങുന്നവരോ എനിക്ക് ഈ ഫ്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കഴിച്ചു നോക്കണം.
1: ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിലാണോ വെച്ചിരിക്കുന്നത്?
0: ടെറസിലുണ്ട്, തറയിലുണ്ട്.
1: നല്ല വെയില് വേണം.
0: നല്ല വെയില് വേണം. നിറയെ പൂത്ത് ഇപ്പോൾ പഴുത്ത് തുടങ്ങി.
1: അപ്പൊ ഇതൊക്കെ ഇത്രയും ചെയ്യുമ്പോൾ മിച്ചം വരാറുണ്ട്?
0: ഓ, ഈ 1 വർഷമായിട്ട് കുറച്ച് മിച്ചം വരാറുണ്ട്. പണ്ട് അങ്ങനെ അത്രയും മിച്ചം വരുന്നതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉപയോഗിക്കും. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധിയിലൊരു വിപണിയുണ്ട്, അവിടെ കൊണ്ടുപോകും. പിന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ അയൽവാസികൾക്കും കൂടെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കുറച്ച് പേര് ചേർത്ത് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലിടുമ്പോൾ അപ്പോഴേ തന്നെ അത് പോവും. ചീരയൊക്കെ ഇപ്പം KVK എന്ന ഒരു ചീര വിത്ത് തന്നിരുന്നു, അതെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചീര. ഭയങ്കര ടേസ്റ്റായിരുന്നു അത്.
1: വൈകാവരൈറ്റി
0: ഒരു 5 മാസം ആയപ്പോൾ 5 പ്രാവശ്യം വിളവെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അതിൻ്റെ വിത്ത് ശേഖരിക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം.
1: ഈ ചീരയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇലതീനി പുഴുകളൊക്കെ ഒത്തിരി വരാറുണ്ടല്ലോ?
0: അത് ഒരു ജീവി, ഒരു കീടമാകുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വംശവർദ്ധന ഉണ്ടാകുമ്പോഴാണ്.

0: നമ്മൾ അതിനെ അനുവദിക്കരുത്. നമ്മൾ ചെടി നട്ട് ഒരു രണ്ട് മൂന്ന് ഇല വരുമ്പോൾ തന്നെ നമ്മൾ നിരന്തരം നിരീക്ഷിക്കണം. ഒരു കീടത്തിനെയും വരാൻ സമ്മതിക്കരുത്, അകറ്റി നിർത്തണം. അതിനാണ് നമ്മുടെ രവീന്ദ്ര സാറ് പറഞ്ഞതുപോലെ പച്ചിലകൾ, കറയുള്ളത്, കയ്പുള്ളത്, അങ്ങനെയുള്ള പച്ചിലകൾ വെള്ളത്തിയിട്ട്, ശീമക്കൊന്ന ഇല പോലെയുള്ളതൊക്കെ വെള്ളത്തിയിട്ട് ആ വെള്ളം കൂടി ഈ നാലില പരുവം വരുമ്പോഴേ തളിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കീടവും അടുക്കില്ല.
1: അങ്ങനെ ചെയ്യാറുണ്ട്,
0: അങ്ങനെയാണ് ചെയ്യുന്നത്.
1: ഇപ്പം ഈ നമ്മുടെ രവീന്ദ്രൻ സാറ് നടത്തുന്ന ക്ലാസ് താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്?
0: അറ്റൻഡ് ചെയ്തു കഴിഞ്ഞ വർഷം.
1: ഓൾമോസ്റ്റ് ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കത്തില്ല.
0: സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു കൃഷിയുടെ സെക്കൻഡ് ഫേസിലേക്കാണ് പോയത്. അതായത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരുപാട് സംശയങ്ങൾ തീർന്നു. അപ്പോൾ എനിക്ക് ഗുരുനാഥനെ കിട്ടി. സാറിനോട് എന്ത് സംശയം നമുക്ക് എപ്പോഴും ചോദിക്കാം. പിന്നെ ഒരുപാട് കൃഷി സുഹൃത്തുക്കളെ കിട്ടി.
1: ഇപ്പം താങ്കൾ പൂർണ്ണമായ ജൈവ കൃഷിയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം സൂചിപ്പിച്ച് നമ്മൾ ഈ കീടങ്ങളെയൊക്കെ അകത്താൻ വേണ്ടി ഒന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ കയ്പുള്ള കറികളെ അങ്ങനത്തെ ഇലയൊക്കെ വെച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യും. ഇതൊഴിച്ച് നമ്മളൊരു കീടനിയന്ത്രണത്തിന് വേണ്ടി നിരന്തരമായി വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്?
0: അപ്പം നമ്മുടെ മണ്ണാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ പലവിധ കളകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്പുള്ളതും കറയുള്ളതും ആട് തൊടാത്ത ഇലകളാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ കീടങ്ങളും പോവും, അതുവഴി ചെടിക്ക് നല്ല ഹെൽത്തി ആവും. അപ്പം ഈ തണ്ടുതുരപ്പനൊക്കെ വരുന്നത് കാൽസ്യം കുറവുള്ളതുകൊണ്ടാണ്. pH കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അത് ശ്രദ്ധിച്ച്
1: വളർച്ച കിട്ടിയാൽ നല്ല,
0: നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റിനെ കീടങ്ങൾ വരില്ല.
1: ശ്രീജാ മേഡം, താങ്കൾ ഈ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്, സീസണലി ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സോട്ടിക് പച്ചക്കറികളും ഉണ്ടല്ലോ, ലെറ്റ്യൂസ് ഉണ്ട്, അങ്ങനത്തെ
0: ചെയ്യാറുണ്ട്. കെയില്, ലെറ്റ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. സുക്കിനി അങ്ങനെയുള്ള,
1: പിന്നെ ഈ ട്രൈക്കോഡർമ, സുഡോമോനാസ് ഇങ്ങനത്തെയൊക്കെ
0: ജൈവ
1: ബാക്ടീരിയ ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ?
0: ഉണ്ട്, യൂസ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണോസ് നമ്മളൊരു 15 ദിവസം കൂടുമ്പം സ്പ്രേ, ഇപ്പം ചീരയ്ക്ക് സ്യൂഡോമോണോസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ചെടികൾക്കും അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ബാക്ടീരിയ ഫംഗസോ ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് സ്യൂഡോമോണോസ് നല്ലതാണ്. പിന്നെ ബിവേറിയ, ചാഴി പോലുള്ള കീടങ്ങൾക്ക് നല്ലതാണ്. അത് ഇതിൻ്റെ ദേഹത്ത് ഒരു പാരസൈറ്റ് പോലെ പറ്റിയിരുന്ന് അതിനെ കൊല്ലും. ബിവേറിയ നല്ലതാണ്. സ്യൂഡോമോണോസും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
1: കെണികൾ ഉപയോഗിക്കാറുണ്ട്,
0: കെണികൾ മഞ്ഞക്കെണി ഉപയോഗിക്കാറുണ്ട്, കായ്ച്ചക്കെണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പോൾ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, നമ്മുടെ തേനീച്ച കൂടുവെല്ലാം വെച്ചിട്ടുണ്ട്?
0: ഉണ്ട്, തേനീച്ച
1: ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എത്ര എണ്ണം ഉണ്ട്?
0: 3 കൂടുണ്ട്.
1: ഇതിനു വേണ്ടിയും പരിശീലനം വല്ലതും?
0: KVK ഒരു വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അത് പോയി പഠിച്ചു. തേനീച്ച വെച്ചു, 3-4 കിലോ തേൻ കിട്ടി, അത് സെയിൽ ചെയ്തു.
1: അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഫിഷുണ്ട്,
1: ഞാനത് ചോദിക്കാൻ വരുവായിരുന്നു. ഫിഷുണ്ട്. വലിയ കുളമാണോ?
0: 2 വലിയ സിമന്റ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അത് രണ്ടിലും ഫിഷുണ്ട്. പണ്ട് പോലെ സിമന്റ് ടാങ്ക് ഉണ്ട്, ഒരു 10-15 വർഷം മുമ്പേ ഉണ്ട്. ആസാം വാള എന്നുള്ള അതൊക്കെ നല്ലതായിട്ട് വളരും.
1: എങ്ങനെ പരിപാലിക്കുന്നത്?
0: അതിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുക, pH കറക്റ്റ് ചെയ്യുക, വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യണം. രാവിലെയും വൈകുന്നേരം കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലകളൊക്കെ, ചേമ്പല, പപ്പായ ഇല, ഇതൊക്കെ ഇവർ കഴിക്കും.
1: അപ്പൊ അതൊക്കെ ഇടുമ്പോൾ വെള്ളം
0: ഞാൻ അക്വാപോണിക്സ് വെച്ചിട്ടുണ്ട്. കോഴിയുണ്ട്, കോഴിക്ക് വേണ്ട കുടങ്ങല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അക്വാപോണിക്സിന്റെ ഈ ബെഡിലാണ് വെച്ചേക്കുന്നത്.
1: ശ്രീജാ മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: ജൈവ കർഷകയായ ശ്രീമതി ശ്രീജ MSമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീമതി ശ്രീജ MSന്റെ ഫോൺ നമ്പർ 9497-68-86-24.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: നമ്മുടെ ആഹാരക്രമത്തിൽ വെളുത്തുള്ളിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഔഷധ ഗുണമേറെയുള്ള വെളുത്തുള്ളി കേരളീയരുടെ പല ഭക്ഷണങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ്. ആഹാരത്തിലെ വിഷാംശങ്ങളെ അകറ്റുവാനും മനുഷ്യ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുവാനും വെളുത്തുള്ളിക്കുള്ള കഴിവ് പ്രസിദ്ധമാണ്. ഉദരരോഗങ്ങളെ അകറ്റുവാനും വായുക്ഷോഭം ഇല്ലാതാക്കുവാനും വെളുത്തുള്ളി സിദ്ധ ഔഷധമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് വെളുത്തുള്ളി അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് കഴിക്കുന്നതും ഗുണം ചെയ്യുമെന്ന് പഴമക്കാർ പറയുന്നു. വെളുത്തുള്ളി ചതച്ച് വെള്ളത്തുണിയിൽ കിഴികെട്ടി രണ്ടു മൂന്ന് തുള്ളി കണ്ണിലിറ്റിക്കുന്നത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ചുരുക്കത്തിൽ അമൃത് തുള്ളി പോലെ തന്നെ ഗുണകരമാണ് വെളുത്തുള്ളിയും.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.

അന്തരീക്ഷ താപനില വർദ്ധിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും ഇനി പറയുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസകീടനാശിനികൾ ഒരു കാരണവച്ചാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തെട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നത്

0: വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നതും അവലംബിക്കുക. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന മേഖലകളിൽ ചെടികളിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ജാതി. ജാതിയിൽ ജലദൗർലഭ്യത്തിന്റെ ആദ്യ ലക്ഷണമായ കായ് ചുങ്ങൽ, കായ് വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കലും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. രോഗം ബാധിച്ച ഇലകളും കായകളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിനശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായ്പിടുത്തം കൂട്ടുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായ്പിടുത്ത സമയത്ത് തളിച്ചു കൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിന്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൽ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചു കൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൗകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ടു മൂടുക. മേൽഭാഗം ആകെ മണലിട്ടു മൂടണം. തേങ്ങയുടെ മുകൾഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ 1-2 തവണ നനയ്ക്കണം. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, തെങ്ങോലയിൽ നിന്ന് കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഏതിനം മണ്ണിരയാണ്? ഉത്തരം, യൂട്രീലിയസ് ഇനത്തിൽപ്പെട്ട മണ്ണിരയാണ് തെങ്ങോലയിൽ നിന്നും കമ്പോസ്റ്റ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പോൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495771178 അല്ലെങ്കിൽ 0487231178 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ. തെങ്ങ് വെള്ളീച്ച ആക്രമണം. താഴത്തെ നിരയിലുള്ള ഓലകളുടെ മുകൾ ഭാഗത്ത് കൂട്ടം കൂട്ടമായി കാണുന്നു. ഈച്ചകളുടെ സ്രവത്തിൽ കറുത്തു വളരുന്ന ഹരിതകം മറയ്ക്കപ്പെടുന്നതിനാൽ ചെടികൾക്ക് ക്രമേണ ക്ഷീണം ബാധിക്കുന്നു. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സന്തുലിത വളപ്രയോഗം അവലംബിക്കുക. അയർ സൂക്ഷ്മ മൂലക മിശ്രിതം 500 ഗ്രാം വീതം തെങ്ങുകൾക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കുക. കന്നുകാലികൾ, കറവപ്പശു, കൗപോക്സ്. ഇത് ഉഷ്ണകാലത്ത് പശുക്കളുടെ അകിടിനെ ബാധിക്കുന്ന ഒരു തരം വൈറസ് രോഗമാണ്. തുടക്കത്തിൽ പരുക്കൾ രൂപപ്പെടുകയും പിന്നീട് അവ പൊട്ടി മുറിവുകളായി മാറുകയും ചെയ്യും. വേദന കാരണം പശുക്കൾ കറവയോട് സഹകരിക്കാതിരിക്കും. ബോറിക് ആസിഡ് പൊടി ഗ്ലിസറിനിലോ വെളിച്ചെണ്ണയിലോ ചാലിച്ച് മുറിവുകളിൽ പുരട്ടുക. തൊഴുത്തിലും പരിസരത്തിലും കന്നുകാലികൾക്ക് സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പാക്കുക. ഇഞ്ചി മഞ്ഞൾ വിത്തിനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി മഞ്ഞൾ എന്നിവ കേടുള്ളവ തിരഞ്ഞു മാറ്റണം. ഈ മാസം ഇഞ്ചി നടാം. നടുന്നതിന് മുമ്പ് ഇഞ്ചി വിത്ത് വഴി രോഗമോ കീടമോ പകരാതിരിക്കാൻ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി ക്വിനാൽഫോസ്, 3 ഗ്രാം മാംഗോസബ് എന്നീ മരുന്നുകൾ ലയിപ്പിച്ച് അതിൽ വിത്തുകൾ അരമണിക്കൂർ മുക്കിയിടണം. അതിനുശേഷം നിരത്തിയിട്ട് കാറ്റുകൊണ്ട് ഉണങ്ങിയ ശേഷം നടാനായി ഉപയോഗിക്കാം. കേരളത്തിൽ താപനില ഉയർന്നു തന്നെ നിൽക്കുന്നതിനാൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കണം. രാസ കീടനാശിനികൾ ഒരു കാരണവശാലും ഈ സമയത്ത് പ്രയോഗിക്കാൻ പാടില്ല. ഭൂമിക്ക് ആവരണം എന്ന നിലയ്ക്ക് ഉണങ്ങിയ തെങ്ങോലകൾ, തൊണ്ട്, വിള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് പുതയിടുന്നത് അനുവർത്തിക്കേണ്ടതാണ്. മണ്ണിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു പുതപ്പിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ബാഷ്പീകരണം മൂലം ജലം നഷ്ടപ്പെട്ടു പോകുന്നതും ഇതുമൂലം പരിമിതപ്പെടുന്നു. ജൈവാവശിഷ്ടങ്ങൾ ഒരു കാരണവശാലും കത്തിക്കരുത്. തീയിടുന്നത് അന്തരീക്ഷ താപനിലയും മണ്ണിലെ താപനിലയും ക്രമാതീതമായി ഉയരുന്നതിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ഇടയാകും. ചപ്പുചവറുകൾ പുതയിടലിനായി മാത്രം ഉപയോഗിക്കുക. വേനൽക്കാല ഒഴിവ്. മേൽമണ്ണ് ചെറുതായി ഇളക്കിയിടുന്നത് വേനൽ മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലം മണ്ണിൽ തന്നെ സംഭരിച്ച് നിർത്തുന്നതിനുള്ള നല്ലൊരു മാർഗമാണ്. ഇതിനായി തെങ്ങിൻ തോപ്പുകളിലും മറ്റും വേനൽക്കാല ഒഴിവ് അനുവർത്തിക്കാം. വേനൽ മഴ ലഭിച്ചതിന് ശേഷം പയർവർഗ വിളകൾ വിതയ്ക്കുന്നതും ഏറെ ഗുണം ചെയ്യും. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 1 ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക, അല്ലെങ്കിൽ 20 ഗ്രാം ലക്കാനി സീലിയം ലക്കാനി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:51. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം

0: തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവിക്ക് നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പാ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പാ നാഗരികതയിലെ പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൗഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ EC Net നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം EC Net ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. EC Netലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം

0: പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
2: भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
0: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധം അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും.

0: വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഓട്ടോ ഡ്രൈവറായ പ്രിയ SS-മായുള്ള അഭിമുഖം കേൾക്കാം.
4: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരുന്ന പ്രിയ SS ആണ്. നമസ്കാരം.
5: നമസ്കാരം.
4: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എങ്ങനെയാണ് ചേച്ചി ഈ ഡ്രൈവിംഗ് ജോലിയിലേക്ക് കടന്നു വരുന്നത്?
5: ഞാന് 2005 കാറിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ പിള്ളേരെയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നു, ഒമിനി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നവും പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനുള്ളതും എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴും പിന്നെ നമുക്ക് പറ്റാതെ വന്നിട്ട്.
4: കുട്ടികളെ
5: രണ്ടുപേരുണ്ട്.
4: പ്രായമാണ്?
5: ആ 22 വയസ്സുണ്ട്. മോനാണ് വാലറ്റ് ഡ്രൈവറായിട്ട് ജോലിയാണ്. മോള് കോളേജിൽ 4 വർഷം പഠിക്കുകയാണ്. ഇപ്പം 4 മാസം കൂടെ ഉള്ളൂ അത് ഇന്റേൺഷിപ്പിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പുകൾ. അങ്ങനെ അവളുടെ പഠിത്തവും എല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് പറ്റാതെ വന്നു. അങ്ങനെ എൻ്റെ അനിയും പല പ്രാവശ്യം പറയും, നിനക്ക് ലൈസൻസ് ഒക്കെ ഉണ്ടല്ല കാറിൻ്റെ, എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ഓട്ടോ നമുക്കൊന്ന് കൈ തെളിയണമല്ലോ. പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിലാൾ എന്നോട് പറഞ്ഞു പഠിപ്പിച്ചുതരാം, പക്ഷേ 1 മണിക്കൂറിന് 1000 രൂപ എന്നാണ്, 1/2 മണിക്കൂറിന് 500 രൂപ. പക്ഷേ അവിടെ ചെന്നെൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ ആയിട്ട് എല്ലാം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഓട്ടോ കൈ തെളിച്ച് വിടാം, പിള്ളേരെ പഠിപ്പിക്ക്, രക്ഷപ്പെട് എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ ആ ഓട്ടോ എടുത്ത് തന്നെ നന്നായിട്ട് പഠിപ്പിച്ച് ആൾ. എന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ഓട്ടോ എടുക്കാൻ എൻ്റെ മോൻ്റെ പേരിൽ തന്നെ ലോണിലൊരു ഓട്ടോ എടുത്ത്.
4: അത് എങ്ങനെയാണ് ലോൺ? ബാങ്കിൽ നിന്ന്
5: ലോൺ എടുത്ത്. എൻ്റെ അനി എപ്പോഴും പറയും നീ ഒരു ഓട്ടോ എടുത്ത് ഓടുന്നൊക്കെ. ഇപ്പം കാറിൻ്റെ ലൈസൻസ് മതി എന്ന് വെച്ചതുകൊണ്ട് ഞാൻ എന്തായാലും ഇറങ്ങി. പിന്നെ ആദ്യമൊക്കെ ഒരു ചമ്മലും നണക്കടക്കം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഞാനിങ്ങനെ ഓട്ടോ ഓടിച്ചു കൊണ്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുമ്പം ഈ എന്തോ വലിയ ഭീകര ജീവി പോകുമ്പോഴേക്കാണ് ചിലർ നോക്കണത്. ചില പിള്ളേർ പറയും യോ ഒരു പെണ്ണ് വണ്ടി ഓടിക്കണം, പെണ്ണ് വണ്ടി ഓടിക്കണം എന്ന് പറയും. അപ്പം എനിക്ക് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക്
4: അതുമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ത്രീകൾ ഇപ്പം ഈ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്.
5: ഇഷ്ടംപോലെയുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. തിരുമല സ്റ്റാൻഡിൽ തന്നെ എനിക്കറിയാവുന്നുള്ളൊരു കൊച്ചുണ്ട്. പിന്നെ വെള്ളക്കടവിലുണ്ട്. ഞാൻ പലരെയും പരിചയപ്പെടും, കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിർത്തിയിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഇങ്ങോട്ട് സംസാരിക്കും.
4: നമ്മുടെ ഈ തൊഴിലാളി മണ്ഡലത്തിലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുന്നേ ഒരു ചേച്ചി ഇതുപോലെ ഓട്ടോ ഓടിക്കുന്ന ഒരു ചേച്ചിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ആളാണ്, പക്ഷേ ഈ പറഞ്ഞല്ലോ നല്ലൊരു ഓട്ടോ ഓടി ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ, വാഹനങ്ങൾ ബുക്ക് ചെയ്യാനും എല്ലാം. അപ്പം അത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഓട്ടം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ വിളിക്കുന്ന ഒരു രീതിയുണ്ട്, പിന്നെ ഇപ്പോൾ ആപ്പ് വഴി ബുക്ക് ചെയ്ത് വിളിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ ചേച്ചി രണ്ട് ഇതിലും ഓടുവോ എങ്ങനെയാണ്?
5: ഓൺലൈൻ വഴി ഓടണുണ്ട് രണ്ട് ആപ്പ് വഴി. രണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണത്തിൽ, തുടക്കത്തിലെല്ലാം ഇപ്പോഴും ഉണ്ട്.
4: അല്ല, ആദ്യ കാലത്തെ ചേച്ചി ഓട്ടോ ഓടുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ ആപ്പ് ഓടുന്നത് അതോ അല്ലാതെ?
5: എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അല്ലാതുള്ള ഓട്ടം കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഓടുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ ഈ ഓൺലൈൻ ഓട്ടം ഞാൻ എടുക്കുകയില്ല. ഇന്നലെയും ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അധികം ഓട്ടം കിട്ടൂല. ആരും എടുക്കാത്ത ഓട്ടങ്ങൾ എനിക്ക് കിട്ടും. മിക്കവാറും ഡ്രൈവർമാർ തമ്പാൻ്റെ ഓട്ടം എടുക്കൂല. അപ്പം ഇവർ പ്രാളപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കൊണ്ടുവിടും. 30 രൂപയൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ കൊണ്ടുവിടും. തിരിച്ച് അതേപോലെ കാലടിച്ച് വരും. പിന്നെ ചാക്കയിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ കാലടിച്ച് ഇടപ്പഴിഞ്ഞവരെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്.
4: ഈ യാത്രക്കാരുടെ ഒരു ഇതെടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, നമ്മളിപ്പം ഒരു ഓട്ടോ പിടിച്ചു, അപ്പൊ നമ്മളോട് പറയല്ലോ ഓട്ടോ പിടിക്കുമ്പം ഇതുപോലെ നമ്മളെ ഇറക്കി ഒരു ഡ്രോപ്പ് ചെയ്ത്, അപ്പൊ തിരിച്ച് ഞാൻ ഇങ്ങനെ കാലിയായിട്ട് പോണോന്ന് ഇങ്ങനെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ചില യാത്രക്കാർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവും, പക്ഷെ ചിലർക്കാണെങ്കിൽ അത് മനസ്സിലാവത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് ചേച്ചിക്ക് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്? ഓട്ടോ ഓടിക്കുന്ന ആളെന്ന നിലയിൽ നമ്മുടെ ശ്രോതാക്കളോടായിട്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ആ കാര്യത്തിൽ?
5: എനിക്ക് ചില സമയത്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പൊ ചിലർ ഈ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സഹായിക്കാം, ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ എന്ന്. പണ്ടൊക്കെ ഞാൻ ഓട്ടോക്കാരന്മാരെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെന്താ ഒരു ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ പൊയ്ക്കൂടെ. പക്ഷെ അങ്ങനെയല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് ഒരു ഓട്ടത്തിന് വേണ്ടി ഒരു ഓട്ടം അവർ കാത്തു നിന്നിട്ടാണ് ചിലപ്പോൾ ഒരു ഓട്ടം കിട്ടണേ. കിട്ടുമ്പോൾ ഇവരെന്തറിയാം, ചില ആൾക്കാർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊരു 80 രൂപ ഓട്ടം എന്ന് വെച്ചോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലർ 100 രൂപ തരും, ചിലർ 110 വരും, ചിലർ എൻ്റെ അടുത്ത്. എനിക്ക് തന്നെ ഒരു 86 രൂപ ഓട്ടം വന്നപ്പം ഒരു ആൻറ്റിയാണ്. അപ്പോൾ അവരെനിക്ക് 150 രൂപ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇരുന്നോട്ട്. തിരിച്ചു പോകുമ്പോൾ മിക്കവാറും ഇവിടുന്ന് ഓട്ടം കിട്ടൂല. അപ്പോൾ അവരൊക്കെ അങ്ങനെ അറിഞ്ഞു തരുമ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നില്ല, എല്ലാവർക്കും ചിലപ്പോൾ അതിനുള്ള സാമ്പത്തികം കാണൂല. ചിലർ കഷ്ടപ്പെട്ടൊക്കെ പോണ ആൾക്കാരും കാണും. അത് ഞാൻ മിക്കവാറും ആൾക്കാർ ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കണം, ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സ്ത്രീ എപ്പോഴും എന്നെ

0: കാണുമ്പോൾ തന്നെ അവളെ മക്കളെ മക്കളെ കൊണ്ട് കൈ കാണിക്കും. ഞാൻ അവരെ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കൂല. ഞാൻ രാവിലെ ഓട്ടം വരുമ്പോൾ അവരെ മക്കളെ എഴുതിയിട്ട് കൈ നീട്ടം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വാങ്ങിക്കും. പിന്നെ പലരെയും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, പലരും അനുഗ്രഹിച്ചൊക്കെ വിടും. പക്ഷെ അതൊക്കെ ഇരുന്നോട്ട് പോയ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ തലയിലുണ്ടെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞാൽ പിള്ളേരുടെ ഒക്കെ ഓരോ ആവശ്യങ്ങൾ ഇപ്പൊ തന്നെ അവള് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ തന്നെ വയ്യെങ്കിലും ഓട്ടം എടുത്തിട്ട്
1: പോവും. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു ഒരു ദിവസം ചേച്ചി എത്ര സമയം ജോലി ചെയ്യേണ്ടി വരും?
0: ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ശാരീരികമായിട്ടൊക്കെ, അപ്പൊ എനിക്ക് ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. അപ്പൊ എനിക്ക് എന്നൊന്നും ഈ പമ്പിലൊക്കെ കയറി പോവാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വീട്ടിൽ പോകും, തിരുമലയ്ക്ക് അപ്പുറമാണ് നമ്മുടെ വീട്. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ എന്തായാലും കഴിച്ചിട്ടൊക്കെ പിന്നെ ഇറങ്ങും.
1: ഒരു ദിവസം
0: ഒരു ദിവസം ഒരു 6-7 മണിവരെയൊക്കെ ഓടും, ചിലപ്പോൾ 8 മണിവരെ. പിന്നെ CNG അടിക്കാൻ ചെന്ന് നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ അവിടെ ചിലപ്പോൾ 1 മണിക്കൂർ നിൽക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ ലേറ്റായി പോകും വീട്ടിൽ എത്തുമ്പോൾ. എങ്കിലും ഒരു 700-800 രൂപയ്ക്കൊക്കെ ഓടി, അല്ലെങ്കിൽ ഒരു 900 രൂപയ്ക്കൊക്കെ മാക്സിമം ഓടി കഴിഞ്ഞാൽ പോലും ഒരു 350-400 രൂപയ്ക്ക് അകത്ത് CNG അടിക്കേണ്ടി
1: വരും.
0: അത്രയും വേണ്ടി വരില്ല CNG, പക്ഷെ ഞങ്ങൾ കാലി അടിച്ച് പോണതുകൊണ്ട് മിക്കവാറും അടിക്കേണ്ടി വരും. അത്
1: അതുപോലെ ഈ ആപ്പ് വഴി ബുക്ക് ചെയ്ത് ഓടുന്നുണ്ടല്ലോ, അപ്പൊ അതില് നമുക്കറിയാം, ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ബുക്ക് ചെയ്തു ആപ്പ് വഴി, എനിക്കപ്പോ ഞാൻ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ, അപ്പൊ ചിലപ്പോ സമയം ഇങ്ങനെ കാണിക്കും, ചിലപ്പോ ബ്ലോക്ക് കാരണം വരാൻ വൈകും. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ചെയ്തിട്ടുണ്ട്?
0: തീർച്ചയായിട്ടുണ്ട്. അത് ഒരു ദിവസം ഞാൻ ഈ കവടയാറിലൊരു ഓട്ടം പോയി, അവിടെ ചെന്ന് ഞാൻ അവിടെ ഒരാളെ കൊണ്ടിറക്കിട്ട് വന്നപ്പോ അടുത്തൊരു ഓട്ടം കിട്ടി. ഞാൻ എടുത്തപ്പോ അവിടെ ആണല്ലോ, അപ്പൊ തിരിച്ചെടുത്തപ്പം അവിടെ നിന്ന് ഉള്ളൂർ പോരാണ്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ഒരു 2 കുത്തിറക്കവും ഒരു കുത്ത് കയറ്റവും ഒക്കെ ഉണ്ട്. കറക്റ്റ് അതുവരെ അയാൾ ഫോൺ എടുത്തായിരുന്നു സംസാരിച്ച വഴി. കറക്റ്റ് അയാളുടെ ലൊക്കേഷൻ നമുക്കറിയാലോ, നമ്മൾ ലൊക്കേഷനിൽ എത്തി എന്നുള്ളത് അറിയുമ്പോൾ ഇയാളം ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ അവിടെ സത്യം പല പ്രാവശ്യവും കമന്ന് ഞാൻ കിടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ ബെത്തപ്പെട്ട് അത്രയും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യണം. അവർക്കൊക്കെ ചിലർക്ക് രസമാണ്. പിന്നെ ക്യാൻസോ സ്ഥലത്ത് ഒരു ദിവസം ഒരു 1.5 മണിക്കൂറാണ് ഞാൻ കാത്തു നിന്നിട്ട്, പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ വിളിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് തോന്നി ചേച്ചി ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു നമുക്ക് കിടക്കും. പിന്നെ ഈ ആപ്പിലെന്ന് പറഞ്ഞത് 1-9 രൂപയേ ഉള്ളൂ, അത് പ്രശ്നമല്ല നമുക്ക്. മറ്റൊന്നുണ്ട്, നമ്മൾ അത് ഓണാക്കിയാൽ പോലും 33 രൂപ മിനിമം അടയ്ക്കണം.
1: ഓണാക്കിയാൽ അത്രയും രൂപ അടയ്ക്കണം ഡ്രൈവറായിട്ട് ഓടുന്നവർ.
0: പിന്നെ 36 രൂപ എന്നൊക്കെ പറയാം, ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള എത്ര പേര് കാണുമെന്നറിയാം. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് 123 രൂപ വന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവന്റെ ഓഫീസിൽ വിളിച്ചപ്പോൾ ഫോണും കൊണ്ട് ചേച്ചി ഇങ്ങ് വന്നു.
1: ഫോണും കൊണ്ട് വരാം.
0: അപ്പൊ നമുക്ക് എപ്പോഴും ഒന്നും അവളുടെ ഓഫീസിലൊക്കെ നമുക്ക് പോയി വരാൻ പറ്റൂല. പിന്നെ വേറൊരു ആപ്പിലെന്ന് വെച്ചാൽ എനിക്കൊരു എയർപോർട്ടിൽ ഒരു ഓട്ടം കിട്ടി, ജനൽ ഹോസ്പിറ്റലിൽ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്റെ ഫോണിൽ എപ്പോഴും ഉണ്ടാ മെസ്സേജ്. അപ്പൊ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കറക്റ്റ് എടുത്ത് ജനൽ ഹോസ്പിറ്റലിലെ മെയിൻ
1: ലൊക്കേഷൻ നോക്കി
0: അവിടെ കറക്റ്റ് എത്തിയപ്പോഴും ഞാൻ ആ മെയിൻ ഗേറ്റിന് അവിടെ നിർത്തിയപ്പോൾ ഓട്ടോക്കാരൻ വന്ന് ചേച്ചി വണ്ടി ഒന്ന് ഒതുക്കിയിടുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഓട്ടം വന്ന് ഇവിടെയാണ് ലൊക്കേഷൻ കാണിച്ച. ഇതിനിടയ്ക്ക് അയാൾ എനിക്ക് അയാളുടെ മൊബൈൽ നമ്പർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. അയച്ചിട്ട് പലരും അങ്ങനെ ചെയ്യണുണ്ട്, നമ്മൾ ആ ആപ്പ് വഴി വിളിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. അപ്പൊ ഞാൻ അയാളുടെ നമ്പറിലോട്ട് വിളിച്ചപ്പോ എന്റെ നമ്പർ അയാൾക്ക് കിട്ടിയല്ല. അപ്പൊ അയാൾ തിരിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ ഒരു 3,200 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ആരോ അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ബുക്ക് ചെയ്തെന്ന് വെച്ചു. 148 രൂപയായിരുന്നു, അതൊരു 6-6.25 ആയി വൈകിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ച് ഒരു ഓട്ടം കൂടെ കിട്ടിയില്ല, അതുകൊണ്ട് എടുത്തിടം വീട്ടിൽ പോകാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾ പറഞ്ഞ് ബ്രദറിനൊരു 3,000 രൂപ അയച്ചു കൊടുക്കാൻ, ഒരു QR കോഡും എനിക്ക് അയച്ചു തന്നു. പിന്നെ പറഞ്ഞ് 200 രൂപ എന്റെ അടുത്ത് എടുത്തോളാം പറഞ്ഞു. 148 രൂപ വരെ 200 എന്റെ ചാർജ് എടുക്കാൻ. എനിക്കറിയാം എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഈ ഓട്ടോക്കാരൻ പറഞ്ഞ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, പക്ഷെ അവർ ഈനകത്ത് തന്നെ ഉണ്ടെന്നാ അയാൾ പറഞ്ഞതിനോട്. അങ്ങനെ ഇയാളപ്പോ ലൈനിൽ തന്നെ ഉണ്ടായിരുന്നു ആ മറ്റാള്. അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ മേഡം 1,000 രൂപ ആദ്യം അയക്കി, പിന്നെ 2,000 രൂപ അയക്കുന്നു.
1: ഓട്ടം വിളിച്ചിട്ട് പറയാണ്, ഓട്ടം വിളിച്ചാണ്.
0: അതിന് ഗൂഗിൾ പേ വഴി തന്നെ അയക്കണമെന്ന്, വാട്സപ്പ് വഴി ഒന്നും അയക്കരുത്, ഗൂഗിൾ പേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ട് വേണ്ട, ഞാൻ അയച്ചു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടില്ല. ആട്ടോക്കാരൻ എന്നോട് പറഞ്ഞ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇല്ല, 1-14 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം ഈ ഓട്ടോക്കാരൻ്റെ ഞാൻ ഈ ഫോണും കൊടുത്തപ്പോൾ അയാൾ വാങ്ങിച്ച് സംസാരിച്ചപ്പോൾ അയാൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് തന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തു. പക്ഷേ എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ ആരുമായിട്ടും ബന്ധപ്പെടാൻ ഒരു നമ്പറില്ല. ഒരു നമ്പർ എൻ്റെ ഉണ്ട്, ആ പയ്യനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല, മിക്കവാറും കിട്ടും. എനിക്കിപ്പോൾ കിട്ടാറില്ല. നമ്മളെ കംപ്ലയിൻറ്റ് എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെ ആ ആപ്പിലെന്ന് പറയുന്നത് കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ട് അവർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 രൂപ നമുക്ക് കിട്ടും. മറ്റതിലെന്ന് പറയുന്നത് നമ്മൾ വെറുതെ അങ്ങറ്റം വരെ പോയിട്ട് തിരിച്ച് കാലിയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിയാലും, ഞാനിത് പല പ്രാവശ്യം ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് അവർ പറയും. അപ്പോഴേ ഞാൻ വിചാരിക്കും എവിടെ ആരോടെങ്കിലും ഒന്ന് പറയാൻ പറ്റി, നമ്മുടെ ഈ ഒരു പ്രശ്നം അത് ഒന്ന് പരിഹരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാൻ ഇന്നലെ അതുപോലെ ഞാൻ അവരോട് പറഞ്ഞു ആ വഴി ഓൺലൈൻ ഓട്ടം, ഞാൻ പറഞ്ഞു ഇല്ല ആ വഴി കയറൂല, ഇല്ല ഇതുവഴിയാണ് എല്ലാവരും പോണത്. അങ്ങനെ കയറി ബാക്കിലത്തെ ആ ടയറിൻ്റെ ആ ഭാഗം മൊത്തകളായി പോയി. അപ്പൊ അതൊരു വിഷമം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് കയറിയിരിക്കുക, ഒരു 30 രൂപ 50 രൂപ തരിക പോവുക, ബാക്കി നമ്മൾ എന്തുമാത്രം കിടന്ന് നമ്മൾ അനുഭവിക്കണമെന്നറിയാം. അപ്പൊ ഇനി അത് ശരിയാക്കി എടുക്കണമെങ്കിൽ എന്ത് പൈസ ആവുമെന്ന് ഞാൻ പറഞ്ഞു. അവരൊന്നും മിണ്ടില്ല, അവരിറങ്ങി അങ്ങ് പോയി. അവരടുത്ത് ചെല്ലണം, ഓൺലൈൻ ഓട്ടം അല്ലാത്തതൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഓൺലൈൻ ഓർഡറിൽ ഇപ്പൊ 52

0: രൂപ 10 പൈസ ആണെങ്കിൽ അവർ 52 രൂപ 10 പൈസ തന്നെ തരുള്ളൂ. ചിലർ 52 ആയിട്ട്
1: തരും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സമയം ലേറ്റ് ആയിട്ട് ഓടേണ്ടി വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഇതായോണ്ട് കുറച്ചുകൂടി സേഫ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ ആപ്പ് വഴി ഓടുമ്പോ? കാരണം വെച്ചാൽ നമ്മൾ അല്ലാതെ പോകുമ്പോ എവിടാ സ്ഥലമൊന്നും ആർക്കും അറിയില്ല.
0: ഞാൻ ഒരു പ്രാവശ്യം ഒരു 7 മണി 7:10 ആയപ്പോഴും ഒരു ഓട്ടം എനിക്ക്
1: ഓൺലൈനാണ്
0: ശാസ്ത്രമംഗലത്ത് ഞാൻ എടുത്തപ്പോ നല്ല പൈസ ആയിരുന്നു, 200 എത്ര രൂപ. അപ്പൊ അതുകൊണ്ട് ചാടിയാൻ കഴിഞ്ഞാൽ എടുത്ത് നോക്കിയപ്പോ സ്ഥലം കുറച്ച് ദൂരമായി പോയി. അപ്പം മണ്ണന്തലയും കഴിഞ്ഞ്
1: പോകണം, ഡ്രോപ്പ് ചെയ്യേണ്ട.
0: അപ്പൊ ഞാൻ ആ ആളിനോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ അവർക്കറിയാം ഞാൻ ലേഡിയാണെന്നുള്ള എന്റെ ഫോട്ടോ ഒക്കെ അവർക്ക് ചെല്ലുമല്ലോ. അപ്പൊ കുഴപ്പമില്ല ചേച്ചി, ഞാൻ ക്യാൻസൽ ചെയ്യാൻ ചേച്ചി വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ആൾക്കാരും ഉണ്ട്. പിന്നെ വണ്ടി കയറിയിരുന്നിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാവരും മാന്യമായിട്ട് തന്നെ ഇതുവരെ. പിന്നെ ഒരു ഡോക്ടർ വീട്ടിൽ ചെന്നപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ കരയൊക്കെ ചെയ്ത ആ ഒരു വിഷം
1: ഓട്ടോ കൊണ്ടുവിടാൻ
0: ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ആ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്, അവരുടെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2005 മുതൽ എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ കാറാണ് ഓടിച്ചിട്ടിരുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതുവരെയും വണ്ടി ഓടിക്കുന്നതിന് ആരും എന്നെ ഒന്നുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് ചേച്ചി നന്നായിട്ട് വണ്ടി ഓടിക്കണ എനിക്ക് ചേച്ചി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പലരും എൻ്റെ എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ നിന്ന് പലരും വാങ്ങിച്ചിട്ടുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ പലരും വിളിക്കും.
1: പൊതുജനം പലവിധം പോലെ അല്ലേ, ആളുകൾ പല രീതിയിലാണ്. പക്ഷെ എന്നാലും കൂടുതലും പേരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇതാക്കുന്ന.
0: പക്ഷേ ഈ ഓൺലൈൻ ഓട്ടം അല്ലാത്ത ഓട്ടം എനിക്ക് കിട്ടുമെങ്കിൽ അതേ എടുക്കുള്ളൂ, നമുക്കതാണ് നല്ലത്. ഞാൻ നോക്കിയിട്ട്
1: ഓടാൻ തുടങ്ങിയതിന് ശേഷം ചേച്ചിക്ക് അത് എത്രത്തോളം ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും?
0: ജീവിതത്തിൽ മാറ്റം വേറെ ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. പിന്നെ അന്നുള്ള അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകണം, അത്ര തന്നെ
1: കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്നു നോക്കാം.
0: ഇവർക്ക് തന്നെ ഒരു ദിവസം 300 രൂപ കടുപ്പിച്ച് വേണം രണ്ടുപേർക്കും. പിന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരും.
1: എന്താണെങ്കിലും ഒരു ജോലി എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളോണ്ടല്ലേ മുന്നോട്ട്.
0: പിന്നെ എനിക്ക് സത്യം പറഞ്ഞു ഞാനത് ഏറ്റവും അധികം സന്തോഷമായിട്ടും രാവിലെ എഴുന്നേറ്റൊക്കെ ഞാൻ പോവായിരുന്നു, ഒരു 6-7 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് സുഖമല്ല, അല്ലെങ്കിലും എനിക്ക് സുഖമില്ലാതിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പലരും ജോലി എനിക്ക് കിട്ടാതിരുന്നത്. ഞാൻ
1: ജോലി ആക്ച്വലി ശ്രമിക്കുമ്പോ എന്തായിരുന്നു ഒരു ബുദ്ധിമുട്ട്? വേറെ ജോലി
0: എനിക്ക് കുറെ സമയം നിൽക്കാനൊന്നും പറ്റൂല. ഞാനും എന്റെ മോളോട് പോകുമ്പോഴേ അവരും പലപ്പോഴും പറയും ഇവർക്ക് കുറച്ച് സമയം നിൽക്കാൻ പറ്റൂല. അങ്ങനെ എന്റെ മുഖം വന്ന ഒരു പ്രാവശ്യം അവരുടെ ഞാൻ ജോലിക്ക് നിന്നപ്പോ ഉച്ചയ്ക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോയി. വീട്ടു ജോലിക്ക് പോയിട്ടുണ്ട്, കടകളിൽ നിൽക്കാൻ പോയിട്ടുണ്ട്, ഒരു സിനിമാ നടന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അമ്മയുടെ അടുത്ത് പോയി കുറെ നാള്. അപ്പൊ ആ അമ്മ എന്റെ അടുത്ത് എപ്പോഴും പറയും എന്റെ പൊന്നു പ്രിയ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് അതിനുള്ള ചികിത്സയൊക്കെ ചെയ്യണം. അപ്പൊ എനിക്ക് ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തികത്തിനൊന്നും പറ്റണില്ല ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട്, അതുകൊണ്ട് കുറേ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റണില്ല. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്കിത് ഇനി വണ്ടി ഓടിക്കണോണ്ടാണോ എന്നൊരു സംശയം. അമ്മ എൻ്റെ അടുത്ത് ബലമായിട്ട് പറയണത് ഉറപ്പിച്ചു വരണം വണ്ടി ഓടണോണ്ടാണെന്ന്, രാത്രി ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ഞാൻ കരഞ്ഞും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് തിരിച്ച്.
1: ഓട്ടം ഓടാതെ ഹോസ്പിറ്റലിൽ കാണിച്ചല്ലേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയാലാണ് കുറച്ചും കൂടി ആരോഗ്യത്തോടെ ഇഷ്ടമാണ്.
0: എനിക്ക് വണ്ടി ഓടാൻ ഇഷ്ടമാണ്.
1: ഇപ്പോ ചേച്ചിയുടെ ജീവിതത്തിൽ എല്ലാ മാറ്റവും കൊണ്ടുവന്നത് ആക്ച്വലി ഈ ഒരു ജോലി ഒരു നമുക്ക്
0: പണ്ടൊക്കെ പറയും അരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുത്തോട്ട് വെച്ചിട്ട് ഒരു കറക്കം കറങ്ങിയാൽ ആഹാരത്തിനുള്ള വക അപ്പം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ ഓട്ടം. എനിക്കത് ഇഷ്ടമാണ്. ശരീരം അനുവദിക്കണില്ല, രാവിലെ എണീക്കാൻ പറ്റൂല. എനിക്ക് പിള്ളേർക്കൊക്കെ അറിയാം എന്റെ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ വൈകി പിന്നെ പോകണ്ട. അപ്പൊ ഞാൻ പോകരുത് ഇങ്ങനെ വാടക കൊടുക്കും, വണ്ടിയുടെ ലോൺ അടയ്ക്കും, ഒരുപാട് ആവശ്യങ്ങളുണ്ട്.
1: പിന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ഓടുമ്പോഴേ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരുമല്ലോ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്ത് ഓടിക്കുന്നത്?
0: അവർക്കും അറിയാൻ പറ്റില്ല ട്രാഫിക് ബ്ലോക്ക് ആണെന്നുള്ള.
1: അത് കാരണം നമുക്കൊരു വെപ്രാളം വരും ഓട്ടമായിരിക്കും, ഇപ്പൊ 3 മിനിറ്റ് 2 മിനിറ്റ്
0: അല്ല. അങ്ങനെയൊന്നുമില്ല, അവരെന്റെ അടുത്ത് പറയും, ചിലർ പറയും പതുക്കെ പോണം, ഈ ഗർഭിണിലെ കയറിട്ട് പറയും പതുക്കെ പോണം. ശരി, എനിക്കറിയാം നമ്മളെ CNG പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ സെക്കൻഡിലും തേർഡിലൊക്കെ പോകുമ്പോഴ് നമ്മൾ മാക്സിമം സ്പീഡിൽ പോയാലേ CNG നമുക്ക് ലാഭമായിട്ട് പോകും. അപ്പൊ ഇവര് പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ കട്ടറിലൊക്കെ പതുക്കെ ഇറക്കി അങ്ങനെ
1: കൊണ്ടുപോകും.
0: അപ്പൊ കിട്ടണത് 50 രൂപ ആയിരിക്കും. പക്ഷെ നമ്മുടെ CNG ചിലപ്പോനക്കാളും പോവും, എങ്കിലും ഞാൻ അവരെ സേഫായിട്ട് ഞാൻ കൊണ്ടെത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലർ പറയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചേച്ചി 8:30 ട്രെയിൻ ഇപ്പം 8:20
1: 10 മിനിറ്റോട്.
0: അപ്പൊ ഞാൻ നിങ്ങളെന്ത് കുറച്ച് അരമണിക്കൂർ നേരത്തെ അവിടെ ചെന്നിരുന്നാ പോരെ, ഇത്രയും പെട്ടെന്ന്.
1: അപ്പൊ
0: ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ചിലപ്പോൾ ചിലരുടെ പറയാം പറക്കാനൊന്നും പറ്റൂല, ഈ വണ്ടികളൊക്കെ നിൽക്കണ നിങ്ങൾക്ക് കാണാൻ പറ്റണില്ലേ, ഞാൻ മാക്സിമം സ്പീഡിൽ ഞാൻ പോവല്ലേ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും പറയാം നമുക്ക് ഓവർ സ്പീഡും കാണിക്കാൻ പറ്റൂല, ഓട്ടോയാണ് നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പണിയാവും. പിന്നെ ഏതെങ്കിലും പോലീസുകാരൊന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ സിഗ്നലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയും കുഴപ്പമില്ല ആ വണ്ടി പോയല്ലോ നിങ്ങൾ. അപ്പൊ ഞാൻ നിങ്ങൾ തരും 3000 രൂപ.
1: നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ
0: ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ മാക്സിമം അവർക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ എന്നിട്ട് പറയാം കുഴപ്പമില്ല നിങ്ങൾക്ക് ട്രെയിന് കിട്ടും ടെൻഷൻ അടിക്കാതെ പോയെന്നൊക്കെ പറഞ്ഞ്.
1: ഇനിയുള്ള ചേച്ചിയുടെ ഒരു പ്ലാൻ ഈ ഓട്ടോ

0: ഓട്ടോ ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം പിള്ളേർ പറഞ്ഞത് അവരൊരു ജോലിയിലൊക്കെ എത്തിക്കഴിഞ്ഞ് മമ്മി ഇങ്ങനെ കിടന്ന്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പിള്ളേർക്കറിയാം, അതുകൊണ്ട് ഇനി കഷ്ടപ്പെടണ്ട, ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞ് ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും കിടന്ന് കഷ്ടപ്പെടണേ. എൻ്റെ മോളാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് അവൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് മമ്മി എന്നാ വീട്ടിരുന്നാൽ മതി, നമ്മൾ നോക്കിക്കോളാം എന്ന് പറയും.
1: അപ്പൊ എന്താണെങ്കിലും ചേച്ചിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ചേച്ചിയുടെ ആഗ്രഹം പോലെ ഇനിയും ഓട്ടോ ഓടാൻ സാധിക്കട്ടെ. പിന്നെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. ആരോഗ്യവും വീണ്ടെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഓട്ടോ ഡ്രൈവറായ പ്രിയ SSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിൽ യേശുദാസും S ജാനകിയും പാടിയ ഗാനം. വിച്ചുതിരുമലയുടെ വരികൾ, ശ്യാമിൻ്റെ സംഗീതം.

ചിത്രം മോഹൻകുമാർ ഫാൻസ്. വിജയ് യേശുദാസും ശ്വേതാ മോഹനും പാടിയത്. രചന ജിസ്ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

ചിത്ര, വിനീത, വിജീത എന്നിവർ ആലപിച്ചത്. ചിത്രം കൽക്കട്ട ന്യൂസ്. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം ദേവ് ജ്യോതി മിശ്ര.

ചിത്രം മോസ് ആൻഡ് കാറ്റ്. ഗായകർ സുധീപ് കുമാർ, സുജാത മോഹൻ എന്നിവർ. ഗാനരചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ഔസേപ്പച്ചൻ.

ஒரு புழையாய். മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. വിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേശിൻ്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി യേശുദാസും സംഘവും ആലപിച്ച ഗാനം. ചിത്രം മയിൽ പീലിക്കാവ്. ഗാനരചന എസ് രമേശൻ നായർ. ഈണം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചു.

0: ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ, കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്ര സഹയോഗ നയ സ്തര പഹേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലറ്ററൽ ട്രേഡ് പിച്ചലെ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കേ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 9 ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കും. 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ ഒരു വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ EC Net നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം EC Net ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത്. EC Net സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ BRICS പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ BRICS അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള

0: പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു.
1: About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I'm happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization.
0: 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശിശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേ വിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാം ബെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: നമസ്കാർ. ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത്ത് മേ വിശാൽ ശർമ്മ. मुख्य समाचार. भारत और वियतनाम व्यापार, निवेश और तकनीकी साझेदारी बढ़ाने पर सहमत हुए. प्रधानमंत्री नरेंद्र मोदी और भारत यात्रा पर आए वियतनाम के राष्ट्रपति तो लैम ने दोनों देशों की साझा विरासत को सजोने के लिए कई उपायों की घोषणा की. टीवी के प्रमुख सी जोसेफ विजय ने तमिलनाडु में सरकार बनाने का दावा पेश किया. पश्चिम बंगाल में भाजपा सरकार का शपथ ग्रहण समारोह शनि

0: പത്താം ക്ലാസ്സിലെ അപ്പുക്കൂട്ടൻ എഴുതിയ ഉപന്യാസമാണ്. കേരളത്തിലെ പരിസ്ഥിതി വെല്ലുവിളികളും സുസ്ഥിര വികസന മാതൃകകളും. ഇതിലെ വരികളൊന്ന് നോക്കിയേ. അന്തരീക്ഷത്തിലെ കാർബൺ ഫുട്പ്രിൻ്റ് കുറയ്ക്കാൻ ആധുനിക പരിസ്ഥിതി നയങ്ങൾ അനിവാര്യമാണ് എന്ന്.
1: ഇതിനിപ്പോൾ എന്താ സാറേ പ്രശ്നം? അപ്പുക്കൂട്ടൻ നന്നായി എഴുതിയിട്ടുണ്ടല്ലോ.
0: ആ, നന്നായി എഴുതിയെന്നോ? 30 കൊല്ലമായി ഞാനിവിടെ മലയാളം പഠിപ്പിക്കുന്നു. ഈ വാചകം അർത്ഥം സഹിതം പറയാൻ അവനോട് ഞാൻ സ്റ്റാഫ് റൂമിന് വെളിയിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി വെറുതെ ഇടിച്ചു കാണിക്കുന്നു. ഇത് അവൻ എഴുതിയതൊന്നുമല്ല സാറേ, ഇത് അവൻ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാണ്.

0: കൊല്ലമായി ഞാനിവിടെ മലയാളം പഠിപ്പിക്കുന്നു. ഈ വാചകം അർത്ഥം സഹിതം പറയാൻ അവനോട് ഞാൻ സ്റ്റാഫ് റൂമിന് വെളിയിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി വെറുതെ ഇടിച്ചു കാണിക്കുന്നു. ഇത് അവൻ എഴുതിയതൊന്നുമല്ല സാറേ, ഇത് അവൻ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാ.
1: ദാസൻ സാറേ, സാറ് തനിച്ചല്ല. എന്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കഴിഞ്ഞ ദിവസേ ഫോട്ടോസിന്തസിസ് എന്ന വിഷയത്തിൽ ഒരു അസൈൻമെന്റ് കൊടുത്തതാണ്. ക്ലാസ്സിലെ 30 പേരും ഒരുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താ ഇവരെ കൊണ്ട് ഞാൻ ചെയ്യുക? ഒരു കോമയും ഫുൾ സ്റ്റോപ്പും പോലും മാറിയിട്ടില്ല.
2: എന്നിട്ട് ടീച്ചർ അവരോട് കാര്യം ചോദിച്ചോ?
1: ആ, ചോദിച്ചു. എല്ലാവരും വലിയ കാര്യത്തിൽ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സഹായിച്ചതാണെന്ന്. ഇതിപ്പോൾ നമ്മൾ പഠിപ്പിക്കണോ അതോ ഈ യന്ത്രങ്ങൾ പഠിപ്പിക്കണോ? കുട്ടികൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലാതായി. എന്തിനാ സാറേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി ക്ലാസ്സിലിങ്ങനെ പോയി നിൽക്കുന്നത്? ഇതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി?
2: ടീച്ചറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ലോകം മാറുകയാണ്. നമ്മൾ പണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ലൈബ്രറിയിൽ പോയി മണിക്കൂറുകളോളം തിരയുമായിരുന്നു. പിന്നീട് ഗൂഗിളിൽ നോക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്ന ജനറേറ്റീവ് AIയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഈ സാങ്കേതിക വിദ്യ ഒന്നുമല്ല, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല, അതിനെയാണ് പേടിക്കേണ്ടത്.
0: അല്ല, അതെങ്ങനെ ശരിയാവും ശിവൻ സാറേ? ഈ യന്ത്രങ്ങളെ കുട്ടികളെ മടിയന്മാരാക്കുകയല്ലേ? പണ്ടൊക്കെ ഒരു ഉപന്യാസം എഴുതാൻ 10 പുസ്തകം വായിക്കണമായിരുന്നു, അപ്പോൾ നമ്മുടെയൊക്കെ അറിവ് വർദ്ധിക്കുമായിരുന്നു. ഇന്നൊരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാൽ 10 മിനിറ്റിൽ ഉപന്യാസം റെഡി. അല്ല, ഇതിനെയാണോ നമ്മൾ പുരോഗതി എന്ന് വിളിക്കേണ്ടത്? പറ.
2: സാർ, സാർ ഈ ലോകത്തിലൊന്നും അല്ലേ. സാറൊരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ AI നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ആദ്യത്തെ ആഗോള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത് അറിഞ്ഞായിരുന്നോ?
0: ഇല്ല.
2: അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയെ എങ്ങനെ മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെ മെരുക്കാൻ പഠിക്കണം.
1: അല്ല, ഈ ശിവൻ സാർ എന്താ ഈ പറയുന്നത്? ഈ മെരുക്കാൻ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ സാറേ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പഠിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലേ? നമ്മളെപ്പോലെയുള്ള സാധാരണ അധ്യാപകർക്കൊക്കെ ഇത് വല്ലതും നടക്കുമോ? സയൻസ് ടീച്ചർക്ക് ഇതിൽ എന്ത് കാര്യമാണ് ഉള്ളത്? അത് പറ.
2: ടീച്ചർ, ഈ പേര് കേൾക്കുമ്പോൾ ഇത് വലിയ എന്തോ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂളിനോട് നൽകുന്ന നിർദ്ദേശമാണ്. അത് കൃത്യമായി നൽകാൻ പഠിക്കുന്ന വിദ്യയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പുകൂട്ടം ചെയ്ത് കോപ്പിയിടുകയാണെങ്കിൽ അതിന് കാരണം അവൻ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എന്നതാണ്. അവൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടി, അത് അതുപോലെ എഴുതി ഇങ്ങ് തന്നു.
0: ആഹാ, അപ്പോൾ നമ്മളൊക്കെ ഇനി ചോദിക്കാൻ പഠിക്കണം എന്നാണോ സാറ് പറയുന്നത്? അല്ല, ഒരു ഉദാഹരണം പറ.
2: ചോദിക്കാൻ പഠിക്കണം, ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അപ്പുകുട്ടൻ്റെ കാര്യത്തിൽ അവൻ ഒരു ലേണിംഗ് പാർട്ട്ണറിനെ പോലെ ഈ AI ഉപയോഗിക്കാമായിരുന്നു.
0: എന്നുവെച്ചാൽ?
2: ഉദാഹരണത്തിന് അവൻ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ 5 പ്രധാന പോയിന്റുകൾ എനിക്ക് പറഞ്ഞു തരാമോ? ഉപന്യാസം ഞാൻ സ്വന്തമായി എഴുതാം. അപ്പോൾ അവന് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അപ്പുകുട്ടൻ സ്വന്തമായിട്ട് ഈ വിവരങ്ങൾ വെച്ചിട്ട് ഉപന്യാസം എഴുതാം. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.
1: ആ, അത് കൊള്ളാമല്ലോ. അപ്പോൾ AI ടീച്ചറായിട്ട് മാറുന്നു. സാറേ, ഈയിടെ ഇന്ത്യയുടെ ഐരാവത് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് വായിച്ചല്ലോ. ഇത്തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക?
2: ഐരാവത് ഇന്ത്യയുടെ അഭിമാനമാണ് ടീച്ചറെ. ലോകത്തെ ഏറ്റവും വേഗതയേറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണത്. നമ്മൾ അധ്യാപകർ ഇത്തരം മാറ്റങ്ങളൊക്കെ അറിയണം. കാര്യം കുട്ടികൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാം. നമ്മളപ്പോൾ അതറിഞ്ഞില്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാതെയാവും. ഈയിടെ ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് 2025 ഏറ്റവും ഡിമാൻഡുള്ള ജോലി നൈപുണ്യങ്ങളിലൊന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കുമെന്നാണ്. നമ്മൾ കുട്ടികളെ ഇതിൽ നിന്ന് തടഞ്ഞാൽ അവർ ഈ തൊഴിൽ വിപണിയിലൊക്കെ പിന്നിലായി പോകുന്നേ.
0: പക്ഷെ ശിവൻ സാറേ, ഈ യന്ത്രത്തിന് എന്ത് വികാരമാണുള്ളത്? ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ആ ജനങ്ങളുടെ വേദന ഈ AIക്ക് മനസ്സിലാകുമോ? അത് വെറും ഡേറ്റയല്ലേ തരൂ. ഈ മനുഷ്യത്വം ഇല്ലാത്ത വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരു ഹൃദയസ്പർശിയായ അനുഭവം അത് വേണ്ടേ?
2: സാറ് പറഞ്ഞത് വലിയൊരു സത്യമാണ്. എയ്ക്ക് ഇപ്പോൾ ഹൃദയമില്ല.

0: ആ
1: കാലാവസ്ഥ വ്യതിയാനം കാരണം കേരളത്തിൽ അതിതീവ്ര മഴ കൂടുന്നതിനെ കുറിച്ച് IMD റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. AIക്ക് ആ ഡാറ്റ കൃത്യമായി തരാൻ പറ്റും. പക്ഷെ ആ വരികൾക്ക് വികാരം നൽകാനും അത് ജീവിതമായി ബന്ധിപ്പിക്കാനും സാറിന് മാത്രമേ പറ്റത്തുള്ളൂ.
0: അത് ശരിയാ.
1: സാങ്കേതിക വിദ്യ ഒരു ടൂൾ മാത്രമാണ്. ഡ്രൈവർ ഇപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളായിരിക്കണം.
2: അല്ല സാറേ, ഈ AI ചിലപ്പോൾ പച്ച കള്ളം പറയുന്നു പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ? കഴിഞ്ഞ ദിവസം സ്കൂൾ ഡ്യൂട്ടിക്കിടയിൽ ആരോ ഹാലൂസിനേഷൻ എന്നൊരു വാക്ക് പറയുന്നത് കേട്ടു, അതെന്താണ്?
1: അതെ ടീച്ചറെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AI ചിലപ്പോൾ പച്ച കള്ളം വളരെ ആധികാരികമായി പറയും. അതായത് ഇല്ലാത്ത വിവരങ്ങൾ അത് ഭാവനയിൽ നിന്നും ഉണ്ടാക്കി പറയും. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ AI ആക്ട് എന്നൊരു സമഗ്രമായ നിയമം കൊണ്ടുവന്നത്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ വിവേചനപരമായി കാണാനാണ്. ഈ വിവേചനം എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ AI ഒരുപാട് വിവരങ്ങൾ തരുമല്ലോ നമ്മുടെ ചോദ്യത്തിന്. അപ്പോൾ ഇതെവിടെ നിന്നാണ് നിങ്ങൾ ഈ വിവരങ്ങൾ തരുന്നത് എന്നുകൂടെ പറയണമെന്ന് നമ്മൾ ആ ടൂളിനോട് പറയണം.
2: അതായത് ഈ സോഴ്സസ് ഒക്കെ AIയോട് ചോദിക്കണം.
1: അതെ. അപ്പോൾ അത് ശരിയായ സോഴ്സസ് ആണോ എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ആധികാരികമായ വെബ്സൈറ്റിൽ നിന്നാണോ, ആധികാരികമായ പുസ്തകത്തിൽ നിന്നാണോ ഈ ടൂൾ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ പറ്റും.
0: ശിവൻ സാറേ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് ഈ ടൈപ്പ് റൈറ്ററൊക്കെ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു, ഈ ടൈപ്പ് പഠിച്ചവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന്. അല്ല, പക്ഷെ നമ്മളത് ശീലിച്ചില്ലേ. ഇതിനെയും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിതിനെ മെരുക്കണം. ആ ശിവൻ സാറേ, നാളെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ ഈ പഴയ ഫോണിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരണം. എനിക്കും നോക്കണമല്ലോ, എൻ്റെ കവിതകളൊന്നും ഇതിനെക്കൊണ്ട് നിരൂപണം ചെയ്യിപ്പിച്ച് നോക്കണം. ഇതിനെത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് അപ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണേ.
1: തീർച്ചയായും ദാസ് സാറേ, നമുക്ക് നാളെ അതൊന്ന് പരീക്ഷിക്കാം. നമുക്ക് സ്റ്റാഫ് മീറ്റിംഗിൽ ഇതൊരു പ്രസൻറ്റേഷൻ ആയിട്ട് ചെയ്യാം. മറ്റ് ടീച്ചർമാർക്കും വലിയ പേടിയാണ്. പിന്നെ നമുക്ക് കുട്ടികളെയും പഠിപ്പിക്കാം പ്രോംപ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ AI ഉപയോഗിക്കുന്ന അധ്യാപകർ AI ഉപയോഗിക്കാത്ത അധ്യാപകനേക്കാൾ 10 പടി മുന്നിലായിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല.
2: എനിക്കിപ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു ശിവൻ സാറേ. നമ്മളിത് പഠിച്ചാൽ നമുക്ക് ജോലി ഭാരം കുറയുകയും ചെയ്യും, കുട്ടികൾക്ക് പുതിയ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ ട്യൂട്ടറായിട്ട് നമുക്ക് AIയെ മാറ്റാമല്ലോ.
0: ശരി സാറേ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോഴും എനിക്ക് ആലോചിക്കാൻ പുതിയൊരു വിഷയം കിട്ടി. അപ്പുക്കുട്ടനെ വിളിച്ച് അവൻ്റെ പ്രോംപ്റ്റ് ഒന്ന് മാറ്റാൻ പറയണം. അവനിന്ന് ഞാൻ പുതിയൊരു വിദ്യ പറഞ്ഞു കൊടുക്കും. കോപ്പിയടിക്കാനല്ല, പഠിക്കാനുള്ള വിദ്യ.
1: അതാണ് സ്പിരിറ്റ് ദാസൻ സാറേ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനെ ഒന്നും പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇതിനെ നമ്മൾ നന്നായി ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്.
2: അത് ശരിയാ സാറേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
3: ചോദ്യം ശരിയാക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

0: ഇന്റർവെൽ.
1: സപ്ത സഹോദരിമാർ.
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന

കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിൻ്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ കൂട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിൻ്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 April 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്തു മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്. നൃത്തം എന്നത് ഖാസി ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മേഘാലയയിലെ ഉത്സവങ്ങൾ മനുഷ്യനും സംസ്കാരവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനം നിലനിർത്താനായി ലക്ഷ്യമിടുന്നവയാണ്. അതോടൊപ്പം ജനങ്ങളുടെ ഐക്യവും ചേർച്ചയും ഇവ പരിപോഷിപ്പിക്കുന്നു.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി അടൂർ പി സുദർശനൻ്റെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം. ആദ്യം നാട്ടരാഗത്തിൽ പവനാത്മജ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ഖണ്ഡചാപ്പത്താളം.

അടൂർ പി സുദർശനൻ്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്തം എസ് ശരചന്ദ്രൻ ഘടം. ഇനി തോടിരാഗത്തിൽ കമലാംബികെ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപകതാളം.

അടൂർ പി സുദർശനൻ്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം ഊമപ്പെണ്ണിനു ഉരിയാടപ്പയ്യൻ. സുദീപ് കുമാർ പാടിയത്, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ. ഈണം നൽകിയത് മോഹൻ സിത്താര.

നേഹ വേണുഗോപാൽ പാടിയത്. ചിത്രം ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ. രചന സിബി പടിയറ. സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

ONV കുറിപ്പ് വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണമിട്ട്, ബിജു നാരായണനും സംഘവും പാടിയത്. ചിത്രം നാ താൻ കേസുകൊട്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പെരിങ്ങര രാമൻ നമ്പൂതിരി.
1: ചാതക സ്ത്രീ ചതുരൻ പയക്കണൻ യാചതേ ജലധരം പിപാസയാ സോപി പൂരയതി വിശ്വമംഭസ ഹന്ത ഹന്ത മഹതാമുദാരത. ഏറെ പ്രസിദ്ധവും അർത്ഥവത്തും ആയ ഒരു സുഭാഷിതമാണ് മേൽക്കാണിച്ചത്. മഹത്തുക്കളുടെ ഉദാരതയാണ് ഇവിടെ വിഷയീഭവിക്കുന്നത്. മഹത്തുക്കളുടെ അനവധി ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ഉദാരത. കയ്യയച്ചു കൊടുക്കുക എന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ, അതുതന്നെയാണ് ഉദാരത എന്ന് സാരം. മഹാപണ്ഡിതനും ശാസ്ത്രവിഷയങ്ങളിൽ അഗാധജ്ഞാനിയുമായിരുന്ന സാക്ഷാൽ അപ്പയ്യാദീക്ഷിതരുടെ കുവലയാനന്ദം എന്ന അലങ്കാരഗ്രന്ഥത്തിൽ പ്രഹർഷണാലങ്കാരത്തിന് ഉദാഹരണമായി കൊടുത്തിട്ടുള്ളതാണ് മേൽശ്ലോകം. ദാനം ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പിശുക്ക് പാടില്ല. ആവശ്യക്കാർക്ക് വേണ്ടതിലധികം തന്നെ മനസ്സറിഞ്ഞു കൊടുക്കണം, എന്നാലേ ദാനം മഹത്തരമാകൂ എന്നതാണ് കവി ഇവിടെ സാധാരണക്കാരെ ബോധിപ്പിക്കുന്നത്. അതിനായി തന്നെ പ്രകൃതിയിൽ നിന്നുള്ളതായ ഒരു കാഴ്ച അർത്ഥാന്തരന്യാസരൂപേണ എടുത്തുദ്ധരിച്ച് സമർത്ഥിക്കുകയും ചെയ്യുന്നു. ചാതകപ്പക്ഷി എന്നാൽ വേഴാമ്പൽ പക്ഷി തന്നെ. വേഴാമ്പൽ പക്ഷിക്ക് പിപാസ അഥവാ ദാഹം ഏറെ കൂടുതലാണത്രേ. മാത്രമല്ല, വേഴാമ്പൽ പക്ഷിക്ക് വെള്ളം നേരിൽ കുടിക്കാൻ കഴിയുകയുമില്ല. മഴ പെയ്യുമ്പോൾ മലർന്നുകിടന്നാൽ തൊണ്ടയിലുള്ള ഒരു ദ്വാരത്തിലൂടെ ഇറങ്ങുന്ന വെള്ളം മാത്രമാണ് അവർക്ക് ആശ്വാസം. മാത്രമല്ല, എത്ര ദാഹിച്ചാലും അത് വെള്ളം മാത്രമേ കുടിക്കൂ, ശുദ്ധജലം. അതും നേരിൽ

0: പെയ്യുന്ന മഴവെള്ളം. ഈ വക കാര്യങ്ങളെല്ലാം കവിസങ്കേതം എന്നു കരുതിയാൽ മതി. വേനൽക്കാലത്ത് മഴ പെയ്യാതെ ചാതകങ്ങൾ ദിനങ്ങളായി എന്ന് കൃഷ്ണഗാഥാകാരൻ. എല്ലാം പ്രകൃതിയിലെ വൈചിത്യങ്ങൾ എന്ന് കണക്കാക്കിയാൽ മതി. ഇനി നമുക്ക് പ്രകൃതത്തിലേക്ക് തന്നെ മടങ്ങാം. പിപാസ കൊണ്ട് ഏറെ ക്ലേശിക്കുന്ന ഒരു ചാതക പക്ഷി ജലധരത്തോട് അഥവാ മേഘത്തോട് മലർന്നുകിടന്ന് അല്പം വെള്ളം യാചിക്കുന്നു. അതായത് ദാഹം മൂലം വലഞ്ഞ ആ പക്ഷി മഴ പെയ്യാൻ ആഗ്രഹിച്ചു എന്ന് സാരം. അപ്പോൾ മഹത്തുക്കളിൽ മഹത്തമനായ കാർമേഘമാകട്ടെ ഒരു വലിയ മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ട് ഇക്കാണുന്ന ലോകത്തെ മുഴുവൻ ജലപ്ലാവിതമാക്കി തീർത്തു. ആ ചാതക പക്ഷിയാകട്ടെ ഏറെ തൃപ്തനായി. ഈ ലോകവും അതിലെ ജനങ്ങളും എല്ലാം ഏറെ തൃപ്തരായി. സകലമാനം സസ്യജാലവും ജന്തുജാലവും എല്ലാം മനസ്സ് കുളിർത്ത് വെള്ളത്തിൽ ആറാടാൻ തുടങ്ങി. ഏവർക്കും സന്തോഷമായി എന്ന് സാരം. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണെങ്കിൽ മഹത്തുക്കളുടെ ഉദാരത കൊണ്ട് തന്നെ. കയ്യയച്ചുള്ള ദാനം അതുതന്നെ കാരണം. കയ്യയച്ചുള്ള ദാനം ഏവരെയും തൃപ്തിപ്പെടുത്തുന്നു എന്ന് ഗുണപാഠം. ദാനം ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പിശുക്ക് പാടില്ലത്രേ. മനസ്സ് നിറഞ്ഞ് മനസ്സറിഞ്ഞു കൊടുക്കണം. അതുതന്നെയാണല്ലോ മഹാഭാരതത്തിൽ കർണൻ എന്ന കഥാപാത്രത്തെ മഹത്വവൽക്കരിക്കുന്നത്. ആദിത്യപുത്രനായ കർണന് എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും ദാനശീലത്തിൽ കർണനെ പിന്തള്ളാൻ പറ്റിയ ഒരു കഥാപാത്രവും പുരാണ ഇതിഹാസങ്ങൾ മുഴുവൻ തിരഞ്ഞാലും കാണില്ല. അതുതന്നെയാണ് പിശുക്കില്ലാത്ത ദാനത്തിൻ്റെ മഹത്വമെന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വേഴാമ്പലറ്റ മഴലെന്റെയുഴന്നു വെള്ളം നാലഞ്ചു തുള്ളി മുകിൽ തന്നൊടിരന്നിടുമ്പോൾ അമ്പോടതൂഴി മുഴുവൻ മഴയാൽ നനയ്ക്കുന്നമ്പോ വലിപ്പമുട്ടയൊണ്ട കൊടുപ്പു കേമം എന്ന കെ സി കേശവപിള്ളയുടെ തർജ്ജമയും ഇവിടെ ഓർക്കേണ്ടതാണ്.
1: പെരിങ്ങര രാമൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.